0: താപവൈദ്യുതി നിലയങ്ങളെയാണ്. താപവൈദ്യുതി നിലയങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ അസംസ്കൃത സാധനം അല്ലെങ്കിൽ റോ മെറ്റീരിയലായി വരുന്നത് പ്രധാനമായും കൽക്കരിയാണ്. കൽക്കരി വരുന്നത് എവിടെ നിന്നാണ്? അതിനെ ഫോസിൽ ഫ്യൂൽസ് എന്നാണ് വിളിക്കുക. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ദ്രവിച്ചുപോയ മരങ്ങൾ, മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ, ജീവജാലങ്ങൾ, ഇതൊക്കെ ദ്രവിച്ച് മണ്ണിൽ കിടന്ന് പഴകി ദ്രവിച്ചാണ് ഇതൊക്കെ പിന്നീട് ഫോസിൽ ഫ്യൂവൽ അഥവാ കൽക്കരിയായി മാറുന്നത്. പക്ഷേ ആ കൽക്കരികളൊക്കെ നമ്മളെടുത്ത് ഇത്തരത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന വഴി ആ സാധനത്തിൻ്റെ ലഭ്യത ഓരോ വർഷം കഴിയുന്നതോറും കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് ഇനി വരുന്ന ഒരു 60 വർഷമോ ഏറിപ്പോയാലും 100 വർഷം കഴിയുമ്പോൾ കൽക്കരി ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരു ഭാഗം. രണ്ട്, ഇത്തരത്തിലുള്ള താപവൈദ്യുത നിലയങ്ങൾ പുറത്തുവിടുന്ന വിഷവാതകങ്ങളെ സംബന്ധിച്ച്, വാതകങ്ങൾ എങ്ങനെയാണ്, കാർബൺ അടക്കമുള്ള വാതങ്ങളെ സംബന്ധിച്ച് പൊല്യൂഷൻ, മലിനീകരണ പ്രശ്നങ്ങൾ ഒട്ടേറെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഏറെ കാലം ഇത്തരത്തിലുള്ള താപവൈദ്യുത നിലകളുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയില്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ വീണ്ടും പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള വൈദ്യുത നിലങ്ങളിലേക്ക് നമ്മൾ തിരികെ പോകേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ജലവൈദ്യുത പദ്ധതികളിലേക്ക് പോകുന്നത്, സോളാറിലേക്ക് പോകുന്നത്, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുന്നത്. അപ്പം ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ വൈദ്യുത ഉൽപ്പാദനം എത്രമാത്രം കുറയ്ക്കേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം വൈദ്യുതി നമുക്ക് രക്ഷപ്പെടുത്താനാണ്. കാരണം നാളത്തെ തലമുറക്ക് നമ്മൾ ഈ സാധനം കരുതി വെക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അപ്പം നാളത്തേക്ക് നമ്മളത് കരുതി വെക്കണമെങ്കിൽ ഇന്നുള്ള സാധനം അടിച്ചു പൊളിച്ച് ഉപയോഗിച്ച് തീർക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇന്നത്തെ രീതിയിലുള്ള ഉപയോഗം, ഫോസിൽ ഫ്യൂവലുകളുടെ ഉപയോഗം ഈ രീതിയിൽ ക്രമാതീതമായി വർദ്ധിച്ചാൽ നാളത്തെ ഒരു തലമുറ തന്നെ ഒരുപക്ഷെ ഇരുട്ടിലായി പോകുന്ന ഗതികേടിലേക്ക് പോകും. അവർ അതിൻ്റെ കാരണക്കാരനെ അന്വേഷിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് അവ വിരൽ ചൂണ്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഊർജ്ജ സംരക്ഷണം അനിവാര്യമായ ഘടകമാണ്. ഊർജ്ജ ഉൽപ്പാദനത്തെ പോലെ തന്നെയാണ് ഊർജ്ജ സംരക്ഷണം. എങ്ങനെ നമുക്ക് ഊർജ്ജം സംരക്ഷിക്കാം? ഊർജ്ജ സംരക്ഷണം എന്ന് പറയുമ്പോൾ അതൊരു വലിയ ചാപ്റ്ററാണ്. കാരണം ഊർജ്ജം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക്കൽ ഊർജ്ജം മാത്രമല്ല ലോകത്തുള്ളത്, ഗ്യാസ് ഒരു ഊർജ്ജമാണ്, പെട്രോൾ, ഡീസൽ, ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള വിവിധ രൂപത്തിലുള്ള ഊർജ്ജങ്ങൾ നമുക്ക് നമുക്കവിടെ പ്രതിപാദിക്കുന്നത് മുഴുവനും ഇലക്ട്രിക്കൽ ഊർജ്ജത്തെ സംബന്ധിച്ചാണ്, ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചാണ്. ഇവിടെ എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം? നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സാധാരണ ബൾബുകൾ മാറ്റി നമ്മൾ CFL കൊടുത്തു, കോമ്പാക്ട് ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്ന് പറയുന്ന CFLലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും മാറുകയാണ് അല്ലേ, LEDയിലേക്ക് പോകുന്നു. അപ്പോൾ ശരാശരി ഒരു 7 വാട്ട് അല്ലെങ്കിൽ 9 വാട്ട് കപ്പാസിറ്റിയുള്ള ഒരു LED ഇട്ടാൽ നേരത്തെ നമ്മൾ ഇട്ടിരുന്ന 100 വാട്ട് ബൾബിനോ 60 വാട്ട് ബൾബിനോ പകരമാകുകയാണ്. അപ്പം അത്തരത്തിൽ കേരളത്തിലെ ഗാർഹിക മേഖലയിലുള്ള മുഴുവൻ ബൾബുകളും മാറ്റിക്കൊണ്ട് അവിടെയൊക്കെ തന്നെ ലൈറ്റ് ആവശ്യത്തിന് വേണ്ടി CFLൻ്റെ ബൾബുകളും, സോറി, CFL പോട്ടെ, LED ബൾബുകളും LEDയുടെ ട്യൂബ് ലൈറ്റുകളും ആക്കിയാൽ തന്നെ ഈ മേഖലയിൽ ഒരുപാട് നമുക്ക് ഇതിനകത്ത്
1: LED ആക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റേ CFL പോലെയുള്ള ബൾബ് പോലെയുള്ള വെച്ചിട്ട് LEDക്ക് കൂടുതൽ വില നൽകേണ്ടി വരുന്നില്ലേ?
0: വില നൽകേണ്ടി വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം LED ബൾബുകൾ വന്ന ആ കാലഘട്ടത്തിൽ ഏകദേശം 560 രൂപയും 600 രൂപയൊക്കെ വിലയുണ്ടായിരുന്ന ആ ബൾബുകൾ ഒരു വർഷം കഴിയുന്തോറും കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് ഒരു 100-200 ഇടയ്ക്ക് വില വരുന്ന രീതിയിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള ലാമ്പുകൾ നമ്മളെ സംബന്ധിച്ച് കിട്ടാനുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊരു ലാമ്പ് വാങ്ങിച്ചാൽ അതുമൂലം നമുക്ക് കുറയ്ക്കാൻ കഴിയുന്ന വൈദ്യുതി ബില്ലിലെ കുറവുകൾ കൊണ്ട് ആ മുടക്കി കാശ് തുലവും ചെറിയ മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. അപ്പം അത്തരത്തിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് തുടക്കത്തിൽ ഉണ്ടാവും എന്നത് യാഥാർത്ഥ്യം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വീട്ടിലുള്ള മുഴുവൻ ബൾബുകൾ മാറ്റി LED ബൾബ് ആക്കാനുള്ള ഒരു സാമ്പത്തികമായ പരിമിതികളുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന വഴി അയാളുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഉണ്ടാവുന്ന കുറവുകൾ 2-3 ബില്ലുകൾ കൊണ്ട് അയാൾക്കത് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അത്തരത്തിൽ രണ്ട് രീതിയിലാണ്, അയാളെ തന്നെയാണ് സഹായിക്കുന്നത്, ഒപ്പം ഇലക്ട്രിസിറ്റി ബോർഡിനെയും നമ്മുടെ കേരളത്തെയുമാണ് സഹായിക്കുന്നത് എന്ന രീതിയിൽ അതിനെ കണ്ടുപോകേണ്ടതുണ്ട്. അതാണ് ഒരു മേഖല. മറ്റൊന്ന്, നമ്മളിങ്ങനെ ഒരു ഭാഗത്തു കൂടെ LED ലൈറ്റുകൾ ഇങ്ങനെ കൊടുക്കുന്നു, അത് ഉപയോഗിക്കുന്നു, ഒരു ഭാഗത്ത് നടക്കുന്നു. മറ്റൊരു ഭാഗത്തു കൂടെ നമ്മുടെ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ സോളാർ ബേസ് ചെയ്തുള്ള പ്ലാന്റുകൾ, ഇതോടൊപ്പം തന്നെ ജനങ്ങളിൽ സോളാർ പാനലുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത, ഗാർഹിക മേഖലയിൽ റൂഫ് ടോപ്പ് അതായത് ടെറസ്, വീടിൻ്റെ ടെറസുകളിൽ ഇത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള സോളാർ പാനൽ വെക്കുന്നതിന് സർക്കാർ സബ്സിഡി കൊടുക്കുന്നുണ്ട് ഇപ്പം. അപ്പം അത്തരത്തിൽ സബ്സിഡി കൊടുത്തുകൊണ്ട് അത് സ്ഥാപിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി വലിയ നിലയങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള, സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുള്ളവർക്ക് കേരളത്തിൻ്റെ KCB വൈദ്യുതി ഇങ്ങോട്ട് തരാം. അപ്പം എനിക്ക് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ഒരാളാണെങ്കിൽ ഞാനൊരു വലിയ സോളാർ പ്ലാന്റ് എൻ്റെ വീട്ടിൽ വെക്കുന്നു, എൻ്റെ വീട്ടിലേക്കുള്ള ആവശ്യത്തിലുള്ള വൈദ്യുതി ഞാൻ എടുത്തതിന് ബാക്കിയുള്ളത് എനിക്ക് KCB നൽകാം.

0: അപ്പോൾ എൻ്റെ കെ എസ് ബിക്ക് കൊടുത്തത് ഞാൻ ഒരു ദിവസം 10 യൂണിറ്റ്, ഞാൻ എടുത്തത് 4 യൂണിറ്റ്, ബാക്കി അധികം കെ എസ് ബി കൊടുത്തത് 6 യൂണിറ്റ്. ആ 6 യൂണിറ്റ് വില കെ എസ് ബിയും കൂടെ തരും. ആ രീതിയിൽ നമുക്കതിനെ ഇപ്പോൾ നമുക്ക് അനുവദിക്കുന്നുണ്ട്. ഗ്രിഡുമായി കണക്ട് ചെയ്യുന്നുള്ള നിയമങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്.
1: ഈ സോളാർ സാധാരണ ജനങ്ങളിലേക്ക് കൊടുക്കുമ്പം ഇതിപ്പോൾ ബാറ്ററി ഒക്കെ വെച്ചിട്ടുകൊണ്ട് ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടി വരും, ആളുകൾക്ക് കൂടുതൽ ക്യാഷ് അതിനകത്ത് മുടക്കുക വരില്ലേ?
0: അതിനകത്ത് സോളാറിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കേണ്ടി വരും. ഒന്ന്, ഗ്രിഡുമായി ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ലൈനാണ് ഗ്രിഡ്. ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്ന സോളാർ സംവിധാനം ഒന്ന്, അതിന് ഓൺ ഗ്രിഡ് എന്ന് പറയും. മറ്റേതിനെ ഗ്രിഡുമായി കണക്ട് ചെയ്യാത്തത് ഓഫ് ഗ്രിഡ്. അപ്പോൾ ഓഫ് ഗ്രിഡിൽ മാത്രമാണ് ബാറ്ററിയുടെ ഒരു ഇഷ്യൂ വരുന്നുള്ളൂ. ഓഫ് ഗ്രിഡ് അതായത് ഗ്രിഡുമായി കണക്ട് ചെയ്യുന്നില്ല, അത് അയാളുടെ സ്വകാര്യമായ ആവശ്യങ്ങൾക്കാണ്. അപ്പം അവിടെ ആ ആവശ്യം തുലം ചെറുതാണ്. ഒരു ദിവസം 3 യൂണിറ്റ് വൈദ്യുതി മതി ഒരു ശരാശരി വീട്ടിലേക്ക്. ആ 3 യൂണിറ്റ് വൈദ്യുതി ശേഖരിച്ച് വെക്കാൻ വിടുന്ന ബാറ്ററിയും കപ്പാസിറ്റിയും അത്രത്തോളം തുലം ചെറുതാണ്. അപ്പോൾ അവിടെ അത്തരത്തിലൊരു സീരിയസ് ഇഷ്യൂ ഇല്ല. വലിയ വിലയുള്ളൊരു ബാറ്ററി വാങ്ങിക്കേണ്ടതില്ല. ആദ്യമേ വെക്കുന്ന ബാറ്ററി തന്നെ 5, 6, 8, 10 വർഷങ്ങൾ വരെ സൂക്ഷിച്ചുപയോഗിച്ചാൽ കിട്ടും. മറ്റേതിൽ ബാറ്ററിയുടെ സ്റ്റോറിങ് വരുന്നില്ല, അത് ഓൺ ഗ്രിഡാണ്. ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ തന്നെ ആവശ്യങ്ങൾക്കും ബാക്കിയുള്ളത് കെ എസ് ബിക്കും ഓട്ടോമാറ്റിക്കലി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഏത് രൂപത്തിലാണോ നമ്മളുടെ സാമ്പത്തിക ശേഷി, നമ്മുടെ സംവിധാനങ്ങൾ, അതിനനുസരിച്ചുള്ള ഓൺ ഗ്രിഡോ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡോ തിരഞ്ഞെടുത്താൽ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നമുക്ക് പരിഹരിച്ചു പോകാവുന്നതാണ്. മറ്റൊന്ന് നമ്മൾ ചെയ്യുന്നത്, തീരെ നിവൃത്തിയില്ലാതെ വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഏർപ്പെടുത്തും. പലപ്പോഴും നമ്മൾ സംശയമാണ് ഈ ലോഡ് ഷെഡിങ് പവർ കട്ട് രണ്ട് വാക്കും നല്ല പരിചയമുള്ള വാക്കുകളാണ്. കേരളത്തിൽ നാളെ മുതൽ ലോഡ് ഷെഡിങ് ഒരു പേപ്പറിൽ, വേറൊരു പേപ്പറിലൊരു 20% പവർ കട്ട്. ഇത് ഭയങ്കര കൺഫ്യൂഷിംഗ് ആണ്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആവശ്യമായ വൈദ്യുതി ഇല്ലാതെ വരുന്നൊരു സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പേരുടെ ആവശ്യങ്ങളെ നമ്മൾ തിരസ്കരിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് പ്രധാനമായും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുതി വളരെ വലിയ ആവശ്യകതയായി വന്നിരിക്കുന്നു. നമ്മുടെ കയ്യിൽ അത്രയും വൈദ്യുതി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കുറേ ഭാഗത്തെ സപ്ലൈ നമ്മൾ ഓഫ് ചെയ്ത് വെക്കും. അതിനാണ് ലോഡ് ഷെഡിങ് എന്ന് പറയുന്നത്. പവർ കട്ട് വന്നതെന്ന് പറയുന്ന അങ്ങനെയല്ല. ഒരു ഉപഭോക്താവിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ശരാശരി ഒരു മാസത്തെ ഉപയോഗം എത്രയാണെന്ന് കണക്കാക്കും. ഉദാഹരണത്തിന് ഒരു വ്യവസായശാല ആയിക്കോട്ടെ, 1000 യൂണിറ്റാണ് അയാളുടെ ഒരു മാസത്തെ ശരാശരി ഉപയോഗം കഴിഞ്ഞ വർഷത്തെ. ഇപ്പോൾ നമ്മൾ അയാൾക്ക് 20% പവർ കട്ട് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ത്തിൻ്റെ 20% അഥവാ 200 യൂണിറ്റ് അയാൾക്ക് അനുവദിക്കുന്നില്ല. അയാൾക്ക് ഈ വർഷം അല്ലെങ്കിൽ ഈ മാസം മുതൽ 800 യൂണിറ്റ് മാസം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതാണ് 20% പവർ കട്ട്. അപ്പോൾ അയാളെ കറണ്ട് പോകുന്നതല്ല, കറണ്ട് അയാൾക്കുണ്ട്, പക്ഷെ അയാൾക്ക് ഉപയോഗത്തിൽ നമ്മൾ 20% നിയന്ത്രണം വെക്കുകയാണ്. അയാളത് പാലിക്കുന്നില്ല എന്ന് വിചാരിക്കുക. 800 കഴിഞ്ഞിട്ട് അയാൾ ഉപയോഗിച്ചു, നമുക്ക് പിടിച്ചെടുത്താൻ പറ്റില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധികമായ ഒരു ഉപയോഗിക്കപ്പെടുന്ന ഓരോ യൂണിറ്റിനും അധികമായ വില കൊടുക്കേണ്ടി വരും. അതാണ് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും തമ്മിലുള്ള വ്യത്യാസം. മറ്റൊരു പ്രധാന മേഖലയാണ് TOD മീറ്ററിംഗ് സംവിധാനം. ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ടൈം ഓഫ് ദി ഡേ എന്ന സംവിധാനം, TOD സംവിധാനം. എന്താണ് TOD സംവിധാനം? ടൈം ഓഫ് ദി ഡേ, അതായത് ഒരു ദിവസം 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറിനെ നമ്മൾ 3 തിരിച്ചു. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ഉള്ള സമയത്ത് നമ്മൾ സാധാരണ സമയം എന്ന് വിളിച്ചു. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് നമ്മൾ പീക്ക് സമയം, വൈദ്യുതിയുടെ ആവശ്യകത ഏറ്റവും കൂടുതൽ സമയം പീക്ക് സമയം എന്ന് വിളിച്ചു. രാത്രി 10 മണി വരെ, വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി മുതൽ പിറ്റേ ദിവസം 6 മണി വരെ നമ്മൾ ഓഫ് പീക്ക്, പീക്കില്ലാത്ത ദിവസം എന്ന് വിളിച്ചു. എന്നിട്ട് ഈ 3 സമയങ്ങളിൽ 3 തരത്തിലുള്ള വൈദ്യുതി നിരക്ക് വെച്ചു ഒരേ ആൾക്ക് തന്നെ. എന്താണ്? രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ സാധാരണ നിരക്ക്, ഇപ്പോൾ 10 രൂപയാണ് ഒരു യൂണിറ്റെങ്കിൽ 10 രൂപ. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ അതിൻ്റെ 1.5 ഇരട്ടി കൊടുക്കണം. എന്ന് വെച്ചാൽ 15 മിനിറ്റ്, അതായത് 100 രൂപയാണെങ്കിൽ 10 രൂപയാണെങ്കിൽ അത് 1.5 ഇരട്ടി കൊടുക്കണം അല്ലേ. രാത്രി 10 മണി മുതൽ വെളുപ്പിന് 6 മണിയുള്ള സമയത്ത് 50% കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിൽ പീക്ക് സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് കൂടിയ വില വെക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ വൈദ്യുതി ഉപയോഗം ആ സമയത്ത് നിന്ന് അയാൾ മാറ്റും. അത്തരത്തിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ക്രമത്തിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഈ ഡിമാൻഡ് സൈഡ് മാനേജ്മെൻറ്റ് നമ്മളെ നടപ്പിലാക്കുന്നതും ഒരു തരത്തിൽ ഊർജ്ജ സംരക്ഷണമാണ്. അത്തരത്തിലുള്ള മീറ്ററുകൾ ഇപ്പോഴുണ്ട്. ഇനി കൂടുതലായി പറയാനില്ല. ഏതായാലും ഇത്രയും കാലം ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ അവസരം തന്നതിൽ പ്രത്യേകമായ നന്ദിയുണ്ട് പീസ് റേഡിയോട്. ഇത് കേട്ട എൻ്റെ ശ്രോതാക്കളോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. വളരെ സന്തോഷം. അസ്സലാമു അലൈക്കും.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ജനക്ഷേമം, KCB നിയമങ്ങളും സേവനങ്ങളും, ഭാഗം 5 കേൾക്കുന്നത്. ഇബിനു അലിയും അതുപോലെ റസൽ ബീവിയുമാണ് ജനക്ഷേമത്തിൽ നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത്. ഒരു ഇടവേള കഴിഞ്ഞ് നമുക്ക് വീണ്ടും തിരിച്ചു വരാം.
3: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
4: പീസ് റേഡിയോ. Tune to reality.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽ ചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരും ഒക്കെയുണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അടുത്തതായിട്ട് റേഡിയോ വൈബ്സിൽ നമ്മൾ സ്നേഹക്കൂടിലേക്കാണ് പ്രവേശിക്കുന്നത്. സ്നേഹക്കൂടിൽ മാനസിക വൈകാരിക വളർച്ച കുട്ടികളിൽ എന്നതിൻ്റെ 6ാം ഭാഗമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അവതരിപ്പിക്കുന്നത് അഷ്റഫ് എഗരോൽ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സർലി അംറി വഹ്ലുൽ ഉഖദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളുടെ മാനസിക വളർച്ചയ്ക്ക് സഹായകമാകുന്ന ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ഏതാനും ചില നിർദ്ദേശങ്ങളും പാഠങ്ങളും പഠനങ്ങളുമൊക്കെയാണ് കഴിഞ്ഞ ചില ക്ലാസുകളിൽ ഈ തലക്കെട്ടുകൾക്ക് കീഴിൽ നമ്മൾ കേട്ടത്. അള്ളാഹു നമ്മളിൽ നിന്ന് അത് സ്വീകരിക്കട്ടെ. ഇതിൻ്റെ ഒരു ഉപസംഹാരം എന്ന നിലയിൽ വൈകാരിക വളർച്ചയിലെ ചില ഇത്തിക്കണ്ണികളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില വളർച്ച അപകടകരമാണ്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നല്ലതും തീയതുമായ വികാരങ്ങളുള്ള ഒരു ജീവിയാണല്ലോ. നമ്മുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ തീയതിനെ തളർത്തി നല്ലതിനെ വളർത്തുക, അതിലൂടെ ഒരു നല്ല വ്യക്തിത്വം വികാസം പ്രാപിക്കുക, അതിന് സഹായിക്കുക എന്നതാണ് മാതാപിതാക്കളുടെ ദൗത്യങ്ങളിൽ ഒന്ന്. പാരൻറ്റിംഗ് എന്ന് പറയുന്ന ദൗത്യങ്ങൾ അതും കൂടി ഉൾക്കൊള്ളുന്നു. മാനസിക വൈകാരിക വളർച്ചയെ മരവിപ്പിക്കുന്ന ഇത്തിക്കണ്ണികൾ കണ്ടെത്തേണ്ടതുണ്ട്. അവ വളരാൻ അനുവദിക്കാതിരിക്കുക കൂടിയാണ് സത്യത്തിൽ ഇസ്ലാമിക് പാരൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവയുടെ വളർച്ചയെ നിയന്ത്രിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നല്ല വികാരങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. അപ്പം തീയ വികാരങ്ങൾ കുട്ടികളിൽ കണ്ടു തുടങ്ങിയാൽ അവ നമ്മൾ എടുത്തു കളയേണ്ടതുണ്ട്, അല്ലെങ്കിൽ പറിച്ചു കളയേണ്ടതുണ്ട്. അങ്ങനെ പറിച്ചു കളയാൻ അനിവാര്യമായ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. ഉദാഹരണത്തിന്, ചില കുട്ടികളിൽ നമ്മൾ കാണും ഏത് കാര്യത്തിലും ഒരു തരം സങ്കോചവും അത് നിമിത്തമുള്ള പിന്മാറ്റവും. ചെറുപ്പം മുതലേ കുട്ടികളിൽ പ്രകടമാകുന്ന ഒരു കാര്യമാണ് സങ്കോചം, പിന്മാറ്റം. ഇപ്പോൾ നമുക്കറിയാം, കുഞ്ഞുനാളിൽ അപരിചിതരോട് മുഖം തിരിക്കുന്നതിൽ, അതേപോലെ തന്നെ അന്യ വീടുകളിൽ ചെന്നാൽ ഉമ്മയുടെ അരികു പറ്റി ഒട്ടി നിൽക്കുന്നതൊക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട്. ഇത് സത്യത്തിൽ സങ്കോചത്തിൻ്റെ ചില അടയാളങ്ങളാണ്. എന്നാൽ മുതിർന്നു വന്നാലും ഇങ്ങനെ തന്നെയാവുക എന്നത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഥവാ മനുഷ്യരുമായി ഇടപെടുന്ന തലങ്ങളിൽ സങ്കോചമുണ്ടാവുക, അവ ആളുകളിലേക്ക് ചെല്ലാതിരിക്കുക, അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ആ സങ്കോചം ശരിക്ക് അപകടകരമായ സങ്കോചവും പിന്മാറ്റവുമാണ്. ഇതിനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക നല്ല മനുഷ്യരുമായി ഇടപെടുത്തുന്ന അവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് അതിനുള്ള വഴി. നല്ല കൂട്ടുകാർ നമ്മളെ വീട്ടിലേക്ക് വരികയോ, അതല്ലെങ്കിൽ അത്തരം നല്ല കൂട്ടുകാരുടെ വീട്ടിലേക്ക് മക്കൾ പോകാൻ അനുവാദം കൊടുക്കുകയോ, അങ്ങനെ അവർ പരസ്പരം ഇടപഴകാനുള്ള അവസരങ്ങൾ കൂടുതൽ സൃഷ്ടിച്ചു കൊടുക്കുക. അങ്ങനെ അവിടെ വാക്കും നോട്ടവും കേൾവിയും കൊടുക്കലും വാങ്ങലും ചർച്ചയും മറുപടിയും ന്യായവും ന്യായീകരിക്കലും ഒക്കെ ഉണ്ടാകും. അവിടെയാണ് ശരിക്ക് ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന നിലയിൽ കുട്ടി വളരുന്നത്. അവിടെ ആ സങ്കോചം, ഒരു സംഗതിയെ നേരിടാനുള്ള കഴിവ്, അത് എനിക്ക് പറ്റൂല, ഞാൻ അതിന് മറുപടി പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ പിന്മാറിപ്പോകുന്ന ഒരവസ്ഥ കുട്ടിയിൽ വളർന്നാൽ പിന്നീട് ഉത്തരവാദിത്തപ്പെട്ട സമയങ്ങളിൽ സംസാരിക്കുകയോ ഇടപഴകുകയോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയോ ചെയ്യേണ്ടടുത്ത് അവർ സ്വയം പിന്മാറിക്കളയും. ഇത് പിന്നെ രക്ഷിതാക്കൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. മറിച്ച് കുട്ടികൾക്ക് അനുവദനീയമായ തലങ്ങളിൽ ഇടപെടാനുള്ള അവസരങ്ങൾ വന്നാൽ ആ അവസരം അവരെ ഉപയോഗപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ അഭിമാനം കാണിക്കുകയും അല്ലെങ്കിൽ കാണുകയും ചെയ്യുന്നൊരു രീതിയാണ് സത്യത്തിൽ ഈ തലത്തിൽ വേണ്ടത്. നമുക്ക് ഉദാഹരണത്തിന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സംഭവം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും എൻ്റെ ആ സംഭവം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മുതിർന്ന സഹാബികളുണ്ടായിരുന്ന സദസ്സിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഒരു മരം, ആ മരത്തിൻ്റെ ഉപമ പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതാണ് ആ മരം? അപ്പോൾ പല ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ രാത്രി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന അബ്ദുല്ലാഹിബിൻ ഉമർ പറഞ്ഞു, ഉപ്പ എനിക്കറിയാമായിരുന്നു അതിൻ്റെ ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തന്നെയാണ് പിന്നീട് അതിന് ഉത്തരം പറഞ്ഞത്. അപ്പോൾ എനിക്കറിയാമായിരുന്നു അതിന് ഉത്തരം, പക്ഷേ ഞാനത് പറഞ്ഞില്ല. അതല്ലെങ്കിൽ ഉമറും അബൂബക്കറും അങ്ങുമൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ, നിങ്ങളൊന്നും മിണ്ടാത്തൊരു സദസ്സിൽ ഞാനെങ്ങനെ മിണ്ടും? ഇതാണ് മകൻ, കുട്ടിയായ മകൻ ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചത്. എന്നാൽ ഉമർ റളിയല്ലാഹുവിനു ആ കുട്ടിയോട് എന്താ പറഞ്ഞത്? നീ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല? നീ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടം അതായിരുന്നു. അദ്ദേഹം അവരെ പിന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അഥവാ സാമൂഹികമായ ഒരു ഒരു തലത്തിൽ ഇടപെടാൻ ഒരു കുട്ടിക്ക് പറ്റിയ ഒരു അവസരം അത് കിട്ടിയത് നീ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്നാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ മകനോട് ചോദിച്ചത്. മറിച്ച് വലിയ ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ നീ ആ പറയാഞ്ഞത് നന്നായി, അതൊരു പിന്നെ അഹങ്കാരമാകുമായിരുന്നു, അധിക പ്രസംഗമാകുമായിരുന്നു, അങ്ങനെയല്ല പറഞ്ഞത്. മറിച്ച് നേരെ കുട്ടിയോട് അത് പറയാനാണ് പ്രോത്സാഹിപ്പിച്ചത്. അപ്പം എന്താ, ഏറ്റവും ചുരുങ്ങിയത് അന്ന് പറഞ്ഞില്ലെങ്കിലും ഇതുപോലത്തെ ഒരു നല്ല അവസരത്തിൽ നല്ല ഒരു സന്ദർഭത്തിൽ തനിക്കറിയാവുന്ന ഒരു കാര്യം അത് എക്സ്പ്രസ് ചെയ്യാൻ, അത് പറയേണ്ടടുത്ത് പറയേണ്ട ആദരവോടുകൂടി പറയാനുള്ള തൻ്റെ ഇടം ആ കുട്ടിയിൽ വരും. ഒരിക്കൽ പ്രശസ്തനായ സഹാബിയാണ് അബ്ദുല്ലാഹിബിൻ സുബൈർ. അദ്ദേഹം കുട്ടിയായിരുന്ന കാലത്ത്, അബ്ദുല്ലാഹിബിൻ സുബൈർ വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിലാണ് അബ്ദുല്ലാഹിബിൻ സുബൈർ ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തെക്കുറിച്ച് വന്ന ഒരു സംഭവം കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന സമയത്ത് ഒരിക്കൽ മദീനയുടെ വഴിയോരത്തു കൂടി നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഉമർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കര ഒരു വക്കാറത്തുണ്ട്. അപ്പോൾ ആ ഉമർ റളിയല്ലാഹുവിൻ്റെ ഗാംഭീര്യം നിമിത്തം അവരെ കണ്ടപ്പോൾ കുട്ടികളെല്ലാം ഓടിയൊളിച്ചു. അവരുടെ കൂട്ടത്തിൽ കുട്ടിയായ അബ്ദുല്ലാഹിബിൻ സുബൈർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടി മാത്രം ഓടിയില്ല. ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന് ആ കുട്ടിയെ അടുത്തു വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ കുട്ടികളൊക്കെ ഓടിയപ്പോൾ നീ ഓടാതിരുന്നത്? പെട്ടെന്നായിരുന്നു ആ മകൻ്റെ, ആ കുട്ടിയുടെ മറുപടി. ആ കുട്ടി എന്താ പറഞ്ഞതെന്നറിയോ? താങ്കളിൽ നിന്ന് ഓടി മറിയാൻ ഞാൻ കുറ്റവാളിയല്ല. ഇനി വഴി മാറിത്തരാനാണെങ്കിൽ വഴി ഇടുങ്ങിയതുമല്ല, പിന്നെ ഞാൻ എന്തിനാ ഓടുന്നത്? താങ്കളെ പേടിച്ചോടാൻ ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല. മറിച്ച് ഇനിയിപ്പോൾ വഴി മാറിത്തരാനാണ് കുട്ടികളൊക്കെ ഓടിയെങ്കിൽ നിങ്ങൾക്ക് അതിലെ പോകാൻ വഴി ഇഷ്ടമാതിരിണ്ട്, അവിടെ വഴി ഇടുങ്ങിയതുമല്ല. ഇത് കുട്ടി, ഈ സ്ഥൈര്യം, ഈ ധൈര്യവും മാനസിക പിന്നെ ശക്തിയുടെ, അല്ലെങ്കിൽ ഈ സ്ഥൈര്യം ഒരു മാനസിക ശാക്തീകരണത്തിൻ്റെ ചവിട്ടുപടിയാണ്. അപ്പം മാതാപിതാക്കളുടെ സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ മര്യാദകളുടെ അതിരുകൾ ലംഘിക്കാത്ത വിധം കിട്ടുന്ന അവസരങ്ങൾ, അതിൻ്റെ അത്തരം സമയങ്ങൾ ആത്മധൈര്യവും ദൃഢതയുമൊക്കെ നമ്മൾ കുട്ടികൾക്ക് നട്ടു വളർത്തേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ലജ്ജ സങ്കോചം. ലജ്ജ എന്ന് പറയുന്നത് പ്രശംസനീയമാണ്, സങ്കോചം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താ, ലജ്ജ എന്ന് പറയുന്നത് നിന്ന് വ്യത്യസ്തമാണ് സങ്കോചം എന്ന് പറയുന്നത്. ലജ്ജ ഒരു നല്ല ഗുണമാണ്, മനുഷ്യന് അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു ഗുണമാണ്. പറയേണ്ടതും ചെയ്യേണ്ടതും തൽസ്ഥാനത്ത് പറയുകയും ചെയ്യുകയും ചെയ്യുന്നതിൽ നിന്നുള്ള അനിവാര്യമായ പിന്മാറ്റമാണ് സങ്കോചം എന്ന് പറയുന്നത്. മറിച്ച് പറയാൻ പാടില്ലാത്തത്, ചെയ്യാൻ പാടില്ലാത്തത്, അറാമിലേക്ക് നോക്കുന്നത്, കട്ടുകേൾക്കുന്നത്, ഇതിൽ നിന്നൊക്കെ മനുഷ്യനെ അകറ്റി നിർത്തുന്നത് ഒരു തരം ലജ്ജയാണ്. ആ ലജ്ജ സങ്കോചമല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. മാത്രവുമല്ല, അത് ഇസ്ലാമിൻ്റെ അനിവാര്യമായ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള യഥാർത്ഥ ലജ്ജയുള്ളവരാവുക. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളെല്ലാവരും അള്ളാഹുവിൽ നിന്ന് ലജ്ജയുള്ളവരാണല്ലോ, അൽഹംദുലില്ലാഹ്. അപ്പം നബി പറഞ്ഞു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഹഖുൽ ഹയാ, യഥാർത്ഥത്തിലുള്ള ലജ്ജ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അഥവാ അത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് യഥാവിധി ലജ്ജയുള്ളവരാവുക എന്ന് പറഞ്ഞാൽ, തലയും അതിനോടൊപ്പമുള്ളതും വയറും അതിനു ചുറ്റുമുള്ളതും സൂക്ഷിക്കലും മരണത്തെയും അതിനുശേഷമുള്ള നാശത്തെക്കുറിച്ചോർക്കലും പരലോകമോർത്ത് ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളെ വെടിയലും ദുനിയാവിനേക്കാൾ ആഹ്റത്തിന് മുന്തിക്കലും ഉണ്ടാവണം എന്നതാണ്. അപ്പോൾ അതാണ് ലജ്ജ ശരിക്ക്. തലയും തലയോടൊപ്പമുള്ളത് എന്ന് പറഞ്ഞാൽ കണ്ണും കാതും ചെവി പിന്നെ ഒക്കെ ഹലാലായ കാര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുക എന്നതാണ്. ലൈംഗികത ഹലാലായ രീതിയിൽ മാത്രം അത് പ്രാപ്യമാക്കുക എന്നതാണ്. അപ്പോൾ അത് ലജ്ജയാണ്. അതല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നത് ലജ്ജയാണ്. ആ ലജ്ജ മനുഷ്യന് വേണം. എന്നാൽ അനിവാര്യമായും ചെയ്യേണ്ട സ്ഥലത്ത് പോലും അത് ചെയ്യാതിരിക്കുന്ന സങ്കോചം, അത് ഒരു വൈകാരിക വളർച്ചയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇത്തിക്കണ്ണിയാണ്. രണ്ടാമത്തെ ഇത്തിക്കണ്ണി എന്ന് പറയുന്നത് അന്യായമായ ഭയമാണ്. ഭയം ഒരു നല്ല സ്വഭാവമാണ്. മനുഷ്യന് അനിവാര്യമായ അളവിൽ ഭയം ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ഇഴജന്തുക്കളെ പേടിക്കുക, പാമ്പിനെ പേടി, അതല്ലെങ്കിൽ വെള്ളം, തീയെ പേടിക്കുക, അതുപോലെ ഒഴുക്കിൽപ്പെട്ടു പോകുന്നതിനെ പേടിക്കുക, അങ്ങനെ മനുഷ്യന് അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു പേടിയുണ്ട്. ആ പേടിക്കപ്പുറം, കരണ്ട് പിടിക്കാതിരിക്കാൻ പേടിക്കുക, പക്ഷെ ആ പേടിക്കപ്പുറമുള്ള പേടി മാനസിക വളർച്ചയെ തളർത്തുന്നതും വ്യക്തിത്വ വികാസം നശിപ്പിക്കുന്നതുമാണ്. അത്തരം ചില പരിസരങ്ങളിൽ പെടുന്നുണ്ട് എന്ന് തോന്നിയാൽ അതിനെ നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മനഃശാസ്ത്രപരമായി പഠിച്ച ആളുകളൊക്കെ പറയുന്നത് അത്തരം സന്ദർഭങ്ങളിൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്, ഒഴുകുന്ന വെള്ളം പേടിയാണെങ്കിൽ കൂടുതൽ ആ വെള്ളവുമായി ഇടപഴകാനുള്ള അവസരം ഉണ്ടാക്കുക എന്നതാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക അധ്യാപനത്തിൽ കുട്ടികളിൽ പിന്നെ അനാവശ്യമായ പേടി ഉണ്ടാകുന്നതിൽ നിന്ന് വിട്ടുനിർത്തുകയും മറിച്ച് അവർക്ക് പിന്നെ കൂടുതൽ ധൈര്യവും സ്ഥൈര്യവും നൽകുന്ന ചുവടുവെപ്പുകൾ നൽകുകയും ചെയ്യാനാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിക്കും പിന്നെ ഒരു ഫലരഹിതമായ ഭയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ, മോശമായ ഭയത്തിന്, ഈ ഫലരഹിതമായ ഭയം കുട്ടിയുടെ മനസ്സിൽ വളർത്താൻ ചില കാരണങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കണം നമ്മൾ. ഉദാഹരണത്തിന്, മാതാവ് അവ്യക്തമായി അല്ലെങ്കിൽ അപരിചിതമായതായ വസ്തുക്കളെ പറഞ്ഞ് ഇരുട്ടിനെയൊക്കെ കാണിച്ചിട്ട് കുട്ടികളെ പരിചയപ്പെടുത്തും. ഉണ്ടാവില്ല അങ്ങനെ ഒരു സംഭവം? ആ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ ഇല്ലാത്ത അങ്ങനെ വരുന്ന കുട്ടിയുടെ കാര്യത്തിൽ മാതാവിൻ്റെ അതിര് കടന്ന ഉത്കണ്ഠ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ നമ്മുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായാൽ, മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു, അവരെ അന്വേഷിക്കുന്നത് നല്ലത്, മറിച്ച് അനാവശ്യമായ ഉത്കണ്ഠ, ആ ഉത്കണ്ഠ കുട്ടിയെ അവസാനം എന്താക്കും, ദുർബലനാക്കി കളയും. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് മാറി ഏകാന്തനായി വീടിൻ്റെ ചുമരിനുള്ളിൽ ഒറ്റക്കെട്ട് വളർത്തുക, കുട്ടികളെ കൂട്ടുകാരടുത്തൊന്നും പോകാൻ സമ്മതിക്കാതെ, കൂട്ടു ഉൾകൂടുന്ന സ്കൂളുകൾ അതുപോലത്തെ ഇതൊന്നും കൊടുക്കാതെ, അങ്ങനെ കുട്ടികൾ ഒറ്റപ്പെട്ട് വളരുന്ന ഈ ഹോം സ്കൂളുകൾക്കൊക്കെ നമ്മൾ കേൾക്കുന്ന ഈ ഹോം സ്കൂൾ സിസ്റ്റം, അതിലൊക്കെ കുറേ നല്ല വശങ്ങളുണ്ടെങ്കിൽ പോലും കുട്ടികളെ അതിൻ്റെ ചില നെഗറ്റീവ് വശം വരാൻ സാധ്യതയുള്ള ഇത്തരം കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാനുള്ള മറ്റു വഴികൾ, അത്തരം മേഖലകൾ കുട്ടികളെ വളർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഹോം സ്കൂളിൻ്റെ നല്ല കാര്യങ്ങളെപ്പോലെ തന്നെ ഹോം സ്കൂൾ നിമിത്തം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില മേഖലകൾ, ആ മേഖലകൾക്കുള്ള പരിഹാരം മറ്റ് തലങ്ങളിൽ വെച്ച് നമ്മൾ കാണേണ്ടതാണ്. ഇതേപോലെ തന്നെ ജിന്ന്, പിശാചി തുടങ്ങിയ അരൂപ്യങ്ങളായ കഥാപാത്രങ്ങളുടെ ഭാവനാ കഥകളൊക്കെ പറഞ്ഞ് കുട്ടികളെ കഥനം ചെയ്തു കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ കുട്ടികളിൽ അനാവശ്യമായ ഭയം ഉണ്ടാക്കും ചെയ്യും. എന്നാൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ പിന്നെ മുറിച്ചു കടക്കുക, അതല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യുക, അതാണ് നമ്മൾ എങ്ങനെയാണ് കുട്ടികളിൽ ഭയമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുക, സ്ഥൈര്യം നൽകുക, ധൈര്യം നൽകുക. അതിലും മാതാപിതാക്കൾക്ക് ഒരുപാട് വലിയ പങ്കുണ്ട്. ഒന്ന്, കുഞ്ഞു പ്രായം മുതൽക്ക് തന്നെ നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും ആരാധനയിലും കുട്ടികൾ വളരാനുള്ള അവസരം ഉണ്ടാക്കുക. ശാരീരികവും മാനസികവും ഒക്കെ ആയ ആരാധനകൾ പുലർത്തി വരുന്ന കുട്ടികൾ പരീക്ഷണത്തിൽ പെടുന്ന പെട്ടെന്ന് ആശങ്കപ്പെടില്ല. ഇപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഒരു വാക്തത്വമാണ്. അതായത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്, മനുഷ്യൻ്റെ പ്രകൃതിപരമായ സ്വഭാവമാണ് കുട്ടിക്കാലത്ത് തന്നെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനൊരു സ്വഭാവത്തിൽപ്പെട്ടതാണ് മനുഷ്യൻ എന്താവുക, അക്ഷമനാവുക എന്നുള്ളത്. അക്ഷമനാവുക അല്ലെങ്കിൽ ആശങ്ക കാണിക്കുന്നവനാവുക. അള്ളാഹു പറഞ്ഞല്ലേ, ഖുലിക്കൽ ഇൻസാനു അജൂല, മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതാല എങ്ങനെയാണ് അക്ഷമനായും കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മനുഷ്യനെ ക്ഷമല്ലാത്തവനായി, പേടിക്കുന്നവനായി, ധൃതി കാണിക്കുന്നവനായി. പക്ഷെ അത് ബാധിക്കുന്നിടത്ത് അള്ളാഹു ഒരു വിഭാഗത്തിന് ഒഴിച്ചു നിർത്തി. ആരാണ്, എന്താണ് അതിൻ്റെ അർത്ഥം അജൂൽ എന്ന് പറഞ്ഞാൽ? നന്മ ബാധിച്ചാൽ അവനെന്ത് ചെയ്യും? ആ നന്മ ബാധിച്ചാൽ പിന്നെ അവൻ അതിൽ സന്തോഷിക്കും, പിന്നെയോ തടഞ്ഞു വെക്കും. അതേ സ്ഥാനത്ത് തിന്മ ബാധിച്ചാലോ അതിൽ അക്ഷമനായിരിക്കും. എന്നിട്ട് അള്ളാഹു അവിടെ പറയുന്നത് നമുക്ക് കാണാം, ഇല്ലൽ മുസല്ലൂൻ, അല്ലെങ്കിൽ സ്ഥിരമായി നമസ്കരിക്കുന്ന പിന്നെ ആളുകൾ. അവിടെ അവ നമസ്കരിക്കുന്ന, സ്ഥിരമായി നമസ്കാരം ഖുശുഓടുകൂടി നിർവഹിക്കുന്ന ആളുകളെ, നിഷ്ഠയുള്ള ആളുകൾ അള്ളാഹു അതിൽ നിന്ന് ഒഴിച്ചു നിർത്തും. അപ്പോൾ ആരാധനാ കർമ്മങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ശക്തമായ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെയും അള്ളാഹുവിൻ്റെ കൂവത്തിനെയും കുറിച്ചുള്ള അറിവും ബോധവും മനസ്സിൽ, എല്ലാ മാനി അലിമ അഴ്ത്തയിത്ത വലാ മുഴത്തി അലിമ മനത്ത, അതാണ് എൻ്റെ പടച്ചോൻ, ഞാൻ ആ പടച്ചോൻ്റെ ഒരു അടിമയാണ് എന്ന നിലയിലുള്ള ഒരു അറിവ് കുട്ടികൾക്ക് ആ മേഖലയിൽ ലഭിക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ സാധ്യമായ മേഖലകളിലൊക്കെ സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കുട്ടികളെ വളർത്തുക, അതാണ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക എന്നത് കുട്ടികൾ ധൈര്യം ഉണ്ടാവും. അപ്പോൾ ചിലയിടത്തിൽ അവർ പതറും അല്ലെങ്കിൽ പാളും, അപ്പോൾ അതിനെ അവിടെ നമ്മൾ കൈപിടിച്ചു കൊടുക്കണം. അപ്പോൾ സ്വതന്ത്രമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞുകാലത്ത് തന്നെ അവർ കൊണ്ട് ചെയ്യിപ്പിക്കുക. കുഞ്ഞുകാലത്ത് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് വസ്ത്രം ധരിക്കാൻ അവർക്കറിയാം, അവർ വസ്ത്രം അവരെ കൈ കൊടുക്കുക, അവർ കാല് പൊക്കി അവർ അതിലിടട്ടെ, കുടുക്കിടാൻ അവർക്കറിയെങ്കിൽ അവർ കുടുക്കിടട്ടെ, പാത്രം എടുക്കാൻ അവർക്കറിയെങ്കിൽ അവർ പാത്രം എടുക്കട്ടെ, പാത്രം കൊണ്ടുപോയി വെക്കാൻ അറിയുമെങ്കിൽ അവൾ വെക്കട്ടെ. അങ്ങനെ പടിപടിയായി വളരുമ്പോൾ അവരെ നിങ്ങൾ നഴ്സറി സ്കൂൾക്ക് പറഞ്ഞേക്കും, അവരുടെ ബാഗ് അവർക്ക് വഹിക്കാൻ പറ്റുമെങ്കിൽ അവർ വഹിക്കട്ടെ. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ അവർ സ്വയം ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരികയും അവരെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ വെറുതെ കുട്ടികളെ പേടിപ്പിക്കാതിരിക്കുക. ഇപ്പം കരയുന്ന നേരത്ത് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, കരയുമ്പോൾ അത് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ പിന്നെ പേടിപ്പൊറ്റും. മറിച്ച് അവരെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല, മറിച്ച് അത് കുട്ടികളിൽ പിന്നീട് മാനസികമായി ഉള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവരുമായി ഇടപഴകാനും അഭിപ്രായങ്ങൾ തുറന്നു പറയാനും മറ്റുള്ളവരെ പരിചയപ്പെടാനുമുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതുപോലെ ഇതുമൂലം കുട്ടികൾക്ക് മാനസിക സ്ഥൈര്യവും അതുപോലെ തന്നെ ചുറ്റുപാടുകളുടെ സ്നേഹവും പ്രശംസയും ഒക്കെ കരഗതമാക്കാൻ കഴിയും. ഇത് അവർക്ക് കൂടുതൽ ധൈര്യം ഉണ്ടാകും. ഇഴകിച്ചേരുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുസ്ലിമായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്ക് സോഷ്യൽ അനിമൽ എന്നൊക്കെ സോഷ്യോളജിയിലൊക്കെ പഠിപ്പിക്കും നമ്മൾ എന്നല്ലാതെ, സത്യത്തിൽ ഇസ്ലാം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ എങ്ങനെയാണ്, ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് ഇഴകിച്ചേരുകയും ഇണങ്ങിച്ചേരുകയും ചെയ്യുന്നവനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളെ കുറിച്ച് എന്താ പറഞ്ഞത്, ഒരു സത്യവിശ്വാസി ഇണങ്ങുന്നവനും ഇണക്കുന്നവനുമാണ്. ഇണങ്ങുകയും ഇണക്കുകയും ചെയ്യാത്തവരിൽ നന്മയില്ല എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നവനാണ്. സഹീഹുൽ ജാമിയയിലുള്ള ഈ ഹദീസ് നിന്ന് നമുക്കെന്താ, കുട്ടികളെ ചെറുപ്പത്തിലേ അങ്ങനെ ഇണങ്ങാനും ഇണക്കാനും പഠിപ്പിക്കുന്ന, പ്രാപ്തമാക്കുന്ന നിലപാടുകളായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഇതേപോലെ തന്നെ സഹാബികളുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും ഒക്കെ പെട്ട അവരുടെ അവരിലെ ധൈര്യവാന്മാരായ പടയാളികളുടെയും ഒക്കെ പോരാട്ടത്തിൻ്റെ കഥകൾ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുക. ഇത് കുട്ടികളിൽ സ്ഥൈര്യവും ധൈര്യവും മാനസികമായ വളർച്ചയും ഉണ്ടാക്കാൻ സാധിക്കും. സഹാബികൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. സഅദ് ഇബ്നു അബീ ക്കാസിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ യുദ്ധക്കഥകൾ കുട്ടികൾക്ക് ഖുർആനിലെ അധ്യായം പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. എന്തിനാ, കുട്ടികളിൽ ധൈര്യവും സ്ഥൈര്യവും ഒക്കെ വളരാനാണ്. അതൊക്കെ അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മളുടെ മാനസിക വളർച്ചയുമായി അല്ലെങ്കിൽ വൈകാരിക വളർച്ചയെക്കുറിച്ച് നമ്മൾ സംസാരിച്ച മുൻ അധ്യായങ്ങളിൽ നമ്മൾ പ്രതിപാദിച്ച വിഷയങ്ങളൊക്കെ അറിയുമ്പോൾ തന്നെ വൈകാരികമായ കുട്ടികളിൽ വളരാൻ സാധ്യതയുള്ള ചില ഇത്തിക്കണ്ണികളുണ്ട്. ഈ ഇത്തിക്കണ്ണികളെ പറിച്ചെറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ വൈകാരിക വളർച്ചയിലെ നല്ലതിനെ വളർത്തുകയും തീയതിനെ തളർത്തുകയും ചെയ്യുക എന്നതുകൂടിയാണ് പാരൻറ്റിങ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്ത് പറഞ്ഞു വെച്ചത്. അതിൽ വളരെയേറെ ശ്രദ്ധ നമുക്കുണ്ടാവണം. അപ്പോൾ തീയതിനെ തളർത്തുക എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ സ്വാഭാവികമായും പലപ്പോഴും വളരാൻ സാധ്യതയുള്ള വികാരങ്ങളാണ് കോപം, അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പക, അസൂയ, വിരോധം, വെറുപ്പ്. ഇതെങ്ങനെ നമുക്ക് തളർത്താൻ കഴിയും? ആ തളർത്തേണ്ടത് ഇപ്പോൾ അസൂയ എന്ന് പറയുന്നത് ഒരു വികാരം. അള്ളാഹു എന്തിനാണ് ഈ ആവശ്യമില്ലാത്തൊരു വികാരം സൃഷ്ടിച്ചത് നമ്മൾ ചോദിക്കും. അസൂയയിൽ നല്ലതും ചീത്തയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല എന്ന്. അപ്പോൾ അസൂയ ആവശ്യമുണ്ട് ചിലയിടത്തിൽ. ആ അസൂയയാണ് ഒരാളെ ചില കാര്യങ്ങളിൽ മോട്ടിവേറ്റ് ചെയ്യും, മൂവ് ചെയ്യുന്നത്. അയാൾ ഒരു ഒരു ഒരു ഒരു ഘട്ടത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള മൂവ്മെൻറ്റ്, അവരുടെ വളർച്ച, പ്രോഗ്രസ് എന്ന് പറയുന്നത്, ആ പ്രോഗ്രസ്സിന് അവരെ പിന്നെ പുഷ് ചെയ്യുന്നത് ചില വികാരങ്ങളാണ്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഓരോന്ന് ആ വികാരങ്ങളിൽ പഠിക്കുക, അറിയുക, ധർമ്മം ചെയ്യുക എന്നതിനൊക്കെയുള്ള ഇതിലേക്ക് അവനെ മൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു വികാരമാണ് അസൂയ. മറ്റുള്ളവൻ നന്നായി പഠിച്ചു വളർന്ന് ജനങ്ങളെ ദീൻ പഠിപ്പിക്കുന്നത് കാണുമ്പം, ആ എനിക്കും അതുപോലെ പഠിച്ചു വളർന്നാൽ ദീൻ പഠിപ്പിക്കാൻ കഴിയുമായിരുന്നല്ലോ, അങ്ങനെ അവനോട് ആ വിഷയത്തിൽ അസൂയ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി പണം ചെലവഴിക്കുന്ന ഒരാൾ കാണുമ്പോൾ അയാൾ എന്തൊരു ചെലവഴിക്കലാണ്, എനിക്കതുപോലെ കഴിഞ്ഞിരുന്നുവെങ്കിൽ എനിക്കും കഴിയണം അങ്ങനെ എന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു അസൂയ റസൂൽ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ അസൂയ എന്ന നമ്മൾ പൊതുവെ പറയുന്ന വികാരം ബാഡാണ്, കാരണം നമ്മളത് ആ വികാരം ഉപയോഗിക്കുന്നത് ശരിയല്ലാത്ത രീതിയിലാണ്. അതേപോലെ തന്നെ കോപം എന്ന് പറയുന്നത് പൂർണ്ണമായി മനുഷ്യന് പാടില്ലാത്തൊരു വികാരമല്ല കോപം, മറിച്ച് കോപം കോപിക്കാൻ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ആവശ്യമായ ഒരു വികാരമാണ്. ആ വികാരം അനിവാര്യമല്ലാത്ത മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രയോഗിക്കുമ്പം അവിടെ അപകടം ഉണ്ടാകുന്നു. ഏതുപോലെ തന്നെ നമ്മുടെ തീ പോലെ തന്നെ അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങൾ. അപ്പം കോപം എന്ന് പറഞ്ഞാൽ അൽബുഗുലു ഫില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കോപിക്കേണ്ടതുണ്ട്. അപ്പം വികാരങ്ങളെല്ലാം മനുഷ്യനിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ച സ്നേഹം, കോപം, ക്രോധം, പിന്നെ അസൂയ, വാത്സല്യം, കാരുണ്യം, ഇതൊക്കെ അതിനെ അതിൻ്റെതായ രീതിയിൽ ഉണ്ടാവേണ്ടത്. ഉദാഹരണത്തിന് ഒരു ഒരു കോപിക്കേണ്ട ഒരു സ്ഥലത്ത് നിർവികാരനായി നിൽക്കുന്നൊരു മനുഷ്യൻ, ആ കുട്ടി അയാൾ അവർ പോസിറ്റീവ് ആണെന്നോ അല്ലെങ്കിൽ അവർ പ്രൊഡക്റ്റീവ് ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അവർ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോപിക്കേണ്ടിടത്തിൽ കോപം വേണം. അപ്പോൾ വൈകാരികമായ വളർച്ച, കോപം എന്ന ആ വികാരം സ്റ്റോർ ചെയ്യപ്പെട്ട ഒരാളായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു ശക്തിയുള്ള മനുഷ്യൻ. പക്ഷേ ആ സ്റ്റോർ ചെയ്യപ്പെട്ട സ്ഥല വികാരം ആവശ്യമായ നേരത്തെ എടുക്കാൻ കഴിവുള്ളവനായിരിക്കണം. അതെടുത്ത് പ്രയോഗിക്കുന്നിടത്തിൽ മാത്രമാണ് വിളവ് വിജയിക്കുക. അപ്പോൾ വികാരങ്ങൾ മറ്റ് വൈജ്ഞാനങ്ങൾ, ഭൗതികമായ വളർച്ചയെപ്പോലെ തന്നെ, ശാരീരികമായ വളർച്ചയെപ്പോലെ തന്നെ, വിശ്വാസപരമായ, ആരാധനപരമായ, നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പ്രതിപാദിച്ച വിഷയങ്ങളെപ്പോലെ തന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട വളർച്ചയുടെ ഒരു തലമാണ് കുട്ടികളുടെ മാനസികവും വൈകാരികവുമായ തലം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ മക്കളിൽ ശക്തമായ, വളരെ പോസിറ്റീവായ, സ്വാലിഹായ, ദൈവികമായ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദിവ്യ വെളിച്ചത്തിൽ നിന്ന് വെളിച്ചവും ചൂടും സ്വീകരിച്ച വികാരത്തോടുകൂടി വൈകാരിക വളർച്ച നേടിയ മക്കളായി വളരാൻ നമ്മുടെ മക്കളെയും നമ്മയും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
7: പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ കേട്ടത് സ്നേഹക്കൂട്, കുട്ടികളിലെ മാനസിക വൈകാരിക വളർച്ച എന്ന വിഷയത്തിലെ ആറാമത്തെ ഭാഗമാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ വൈബ്സിലും കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കേട്ട് കഴിഞ്ഞത് ആറാമത്തെ ഭാഗമാണ്. അവതരിപ്പിച്ചത് ബഹുമാനായ അഷ്റഫ് എഗരുൽ.
5: അടുത്തതായിട്ട് അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്നത്തെയും പോലെ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോട് കൂടെ ചേരുന്നത്. ലക്കബുകളെ അറിയൽ എന്നുള്ളതാണ് ഇന്നത്തെ അൽ ഉസൂലിലെ വിഷയം.
7: ഇസ്ലാമിലെ അടിസ്ഥാന വിഷയങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ബഹുമാനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി സംസാരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നിപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന ലഖബുകൾ അല്ലേ, അത് എന്തൊക്കെയാണ് ലഖബ്? പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ആ വിഷയത്തിൽ ഗഹനമായിട്ടുള്ളൊരു ഒരു ഒരു വിഷയം നമുക്ക് പഠിക്കാൻ പറ്റും ഇൻഷാല്ലാ. അൽ ഉസൂലിലെ പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
8: പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിൻ്റെ വിജ്ഞാനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അവൻ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് ലഖബുകളെ സംബന്ധിച്ചുള്ള വിവരണമാണ് നാം ഉദ്ദേശിക്കുന്നത്. അഥവാ ഹദീസിൻ്റെ റിപ്പോർട്ടർമാർ അഥവാ റാവിമാർ അവരുടെ പേരുകളിലാണ് പൊതുവെ അറിയപ്പെടാറുള്ളത്. അതേസമയം ചില ആളുകളെങ്കിലും അവരുടെ പേരുകളേക്കാൾ കൂടുതൽ അവരുടെ ലഖബുകളിലായിരിക്കും അറിയപ്പെട്ടിട്ടുണ്ടാവുക. ലഖബുകൾ എന്ന് പറഞ്ഞാൽ വിളിപ്പേരുകൾ, അപരനാമങ്ങൾ എന്നൊക്കെ അർത്ഥം. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇമാം അബൂബക്കർ അഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അശ്ശിറാസി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള ഈ വിഷയത്തിലെ മഅരിഫത്തുൽ അൽഖാബ് എന്ന വിഷയത്തിലുള്ള ഗ്രന്ഥമാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അവലംബമായി സ്വീകരിക്കാറുള്ളത്. എന്താണ് ഈ ഒരു വിജ്ഞാനം കൊണ്ട് ഉസൂലുൽ ഹദീസിൻ്റെ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന നേട്ടമെന്താണ്, അതല്ലെങ്കിൽ ഹദീസുകളുമായി ബന്ധപ്പെടുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട അനിവാര്യത എന്താണ് ഈ വിജ്ഞാനീയത്തിലുള്ളത്? അത് പണ്ഡിതന്മാർ ഇങ്ങനെയാണ് വിശദീകരിച്ചത്. അല്ലാ യദുന്ന അന്നഹാദ ലഖബ് ലഗൈരി സാഹിബിൽ ഇസ്മി, ഈ ലഖബിനെ സംബന്ധിച്ച് ഒരാൾ മനസ്സിലാക്കാതിരിക്കണം, അതായത് ഈ ലഖബ് ഇന്ന ആളുടേതല്ല, അല്ലെങ്കിൽ ആ ലഖബ് വേറൊരു വ്യക്തിയുടേതായി തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കാതിരിക്കാൻ ഇന്ന വ്യക്തികൾക്ക് ഇന്ന ഇന്ന ലഖബുകളാണുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് ഹദീസിൻ്റെ സനദുകൾ പരിശോധിക്കുമ്പോൾ ഒരു ലഖബിൽ അറിയപ്പെട്ട വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അയാളുടെ വിശദമായ വിവരങ്ങൾ റിജാലിൻ്റെ കിതാബുകൾ പരിശോധിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് അബദ്ധം പറ്റാതിരിക്കാൻ ഈ വിജ്ഞാനം അവന് നിർബന്ധമാണ്. ലഖബുകൾ എന്ന് പറയുമ്പോൾ അഥവാ വിളിപ്പേരുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് സമൂഹത്തിൽ അറിയപ്പെടുന്ന പേരുകളാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. ആ പേര് ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ ചീത്തയായിരിക്കാം. ചീത്ത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോശമായ അർത്ഥം എന്നുള്ള രീതിയിലല്ല, നേരെ മറിച്ച് സമൂഹത്തിൽ ആ പേര് പറഞ്ഞാലേ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ചിലപ്പോൾ പണ്ഡിതന്മാർ ആ പേരാണ് ഉപയോഗിക്കുക. അത് ആ വ്യക്തിയെ കുറച്ചു കാണിക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ആക്ഷേപിക്കാനോ അയാളുടെ ന്യൂനത വെളിപ്പെടുത്താനോ ഒന്നുമല്ല, തികച്ചും ആ വ്യക്തിയെ തിരിച്ചറിയുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിനുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒരു ലഖബുണ്ട്, ഫലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ ലഖബുകളെ കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കരുത്, ചീത്തപ്പേര് പറഞ്ഞ് വിളിക്കരുത് എന്ന നിർദ്ദേശത്തിന് വിരുദ്ധമല്ല യഥാർത്ഥത്തിൽ ഈ ലഖബിൻ്റെ കാര്യം. ആയത്തിൽ പരാമർശിക്കപ്പെട്ടത് ഒരു വ്യക്തിയെ ആ വിളിപ്പേര് കൊണ്ട് അവൻ ആക്ഷേപിക്കാനോ അതല്ലെങ്കിൽ അവനെ സമൂഹമധ്യത്തിൽ കുറച്ച് കാണിക്കാനോ അവനെ കൊച്ചാക്കുവാനോ ഒക്കെ ഉദ്ദേശ്യം വെച്ചുകൊണ്ടുള്ള വിളിയാണെങ്കിൽ അത് ആക്ഷേപാർഹമാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. അതേസമയത്ത് ഒരു വ്യക്തിയെ, പ്രത്യേകിച്ചും ഹദീസിൻ്റെ റാവിമാർ, ഹദീസിൻ്റെ റിപ്പോർട്ടർമാർ തികച്ചും വ്യത്യസ്തരാണ്. അവർ ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ സംരക്ഷകരാണ്. അവരിലൂടെയാണ് ശരീഅത്ത് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് പൂർണ്ണമായ വിവരം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരുടെ ലഖബുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഒരു ലഖബ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അയാളെ മോശമാക്കാനോ അതല്ലെങ്കിൽ ആ റാവിയുടെ ന്യൂനത വെളിപ്പെടുത്താനോ ഒന്നും ഉദ്ദേശം അല്ല. ഈ വിഷയത്തിൽ ഇമാം അൽ ഹാഫിദ് അബ്ദുൽ ഗനി ബിൻ സഈദ് അൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഇങ്ങനെയാണ്: റജുലാനി ജലീലാനി ലസിമഹുമ ലഖബാനി ഖബീഹാനി, രണ്ട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, പക്ഷേ അവർ ഒരു മോശമായ ലഖബ് കൊണ്ടാണ് മഷ്ഹൂറായിട്ടുള്ളത്. അതിലൊന്ന് മുആവിയത്ത് ബിൻ അബ്ദുൽ കരീം എന്ന് പറയുന്ന റിപ്പോർട്ടറാണ്. അദ്ദേഹത്തിൻ്റെ ലഖബ് അല്ലാല് എന്നാണ്. അല്ലാല് എന്ന് അറിയപ്പെടുന്ന, ലാൽ എന്ന് പറഞ്ഞാൽ വഴിതെറ്റിയവൻ എന്നർത്ഥം. വഴിതെറ്റിയവൻ എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥത്തിൽ ആ പദം പ്രയോഗിക്കപ്പെടാം. ഒന്ന്, അയാൾ സഞ്ചരിക്കുമ്പോൾ വഴിതെറ്റുക, അതല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ തന്നെ അയാളുടെ ആദർശം വഴിതെറ്റിപ്പോയി മോശമായ നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. ഇവിടെ യഥാർത്ഥത്തിൽ അല്ലാല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യക്ഷമായ അർത്ഥത്തിൽ വഴിതെറ്റിയവൻ എന്ന് ഇസ്ലാമിക ശരീഅത്തിൽ അഥവാ ഇസ്ലാമികമായ ഒരു നിയമസംഹിതയിൽ ഒരാൾ വഴിതെറ്റിയവൻ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ശരീഅത്ത് സ്വീകരിക്കാതെ വഴിപിഴച്ചു പോയവൻ എന്ന അർത്ഥത്തിലാണ്. അതേസമയം ആ അർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അദ്ദേഹം മക്കയിലേക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ വഴി തെറ്റി മാറി സഞ്ചരിച്ചു പോയി. ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സംഭവം ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അങ്ങനെ വഴിതെറ്റിപ്പോയവൻ എന്ന അർത്ഥത്തിലാണ് മുആവിയത്ത് ബിൻ അബ്ദുൽ കരീമിനെ അല്ലാൽ എന്ന ലഖബിൽ ഉസൂലുൽ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്രകാരം തന്നെ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് എന്നു പറയുന്ന റിപ്പോർട്ടർ, അബ്ദുല്ലാഹി ബിൻ മുഹമ്മദിൻ്റെ ലഖബ് അല്ലഈഫ് എന്നാണ്. ലഈഫ് എന്ന് പറയുമ്പോൾ ഉസൂലുൽ ഹദീസിൻ്റെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉസൂൽ ഹദീസ് പഠിക്കുന്ന ആളുകൾക്കറിയാം ളഈഫ് എന്ന് പറഞ്ഞാൽ ദുർബലൻ എന്നാണ് അർത്ഥം. അപ്പോൾ അയാളുടെ ഹദീസുകൾ സ്വീകാര്യമല്ല, അയാളുടെ റിപ്പോർട്ടുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന അർത്ഥമാണ് പ്രത്യക്ഷത്തിൽ അവിടെ ളഈഫ് കൊണ്ടുവരുന്നത്. അതേസമയത്ത് ഇവിടെ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദിൻ്റെ ലഖബ് ളഈഫാണ്. പക്ഷെ ആ ളഈഫ് കൊണ്ട് ഉദ്ദേശം വഇന്നമാ കാന ളഈഫൻ ഫി ജിസ്മിഹി, അയാളുടെ ശരീരത്തിൽ അയാൾ ദുർബലനാണ്, അഥവാ നഹീഫായ മെലിഞ്ഞൊട്ടിയ വളരെ ദൗർബല്യമുള്ള ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ലാ ഫി ഹദീസിഹി, അതല്ലാതെ തൻ്റെ ഹദീസിൻ്റെ വിഷയത്തിലുള്ള ദൗർബല്യമല്ല, നേരെമറിച്ച് തൻ്റെ ജിസ്മിൻ്റെ ശരീരത്തിൻ്റെ വിഷയത്തിലുള്ള ദൗർബല്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്രകാരം തന്നെ ചിലപ്പോൾ ലഖബുകൾ നല്ല ലഖബുകളുണ്ടാക്കാം. ഉദാഹരണമായി ഷബാബ്, ഷബാബ് എന്നുള്ള ലഖബ്, ഷബാബ് എന്ന് പറഞ്ഞാൽ യുവാവ്, യുവത്വം എന്നൊക്കെയാണ് അർത്ഥം. ഈ പേരിൽ ഹദീസിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ഖലീഫത്ത് ബിൻ ഹയ്യാദ്. അദ്ദേഹം ഒരു ചരിത്രകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ലഖബ് ഷബാബ് എന്നാണ്. അതുപോലെ തന്നെ ബുന്ദാറുൽ ഹദീസ് എന്ന പേരിൽ മുഹമ്മദ് ബിൻ ബഷാർ എന്ന റാവിയാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ബുന്ദാർ എന്ന് പറഞ്ഞാൽ ഐ മുക്സറുൽ ഹദീസ്, ഹദീസിനെ ധാരാളമായി കൊണ്ട് ഉദ്ധരിക്കുന്നവൻ. ഇദ്ദേഹം ഒരുപാട് ശിഷ്യന്മാരുടെ ഷെയ്ഖാണ് ഹദീസിൻ്റെ വിഷയത്തിൽ, അഥവാ ഇദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഹദീസ് പഠിച്ച് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടുന്ന ലഖബാണ് ബുന്ദാർ. കാരണം ലിഅന്നഹു കാന ബുന്ദാർ അൽ ഹദീസ്, ബുന്ദാർ അൽ ഹദീസ് മഅന ഐ മുക്സറുൽ ഹദീസ്, ഹദീസിനെ ധാരാളമായി കൊണ്ട് ഉദ്ധരിക്കുന്നവൻ എന്നർത്ഥം. ഉൻജാസ് എന്ന് ഉൻജാർ എന്ന് പറയുന്ന ലഖബുള്ള വ്യക്തിയാണ് ഈസബിൻ മൂസ അത്തമീമി, അഥവാ അബൂ അഹമ്മദ് അൽ ബുഖാരി റഹിമഹുല്ലാഹ്. ഈസബിൻ മൂസ അത്തമീമി, അദ്ദേഹത്തിൻ്റെ കുന്യത്ത് ഉൻജാർ എന്നാണ്. ഉൻജാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ബുഖാറയിൽ ജനിച്ച് അതേപോലെ തന്നെ പിന്നെ ചരിത്രത്തിലും താരീഖിലും ചരിത്രത്തിലും ഹദീസിലുമൊക്കെ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഉൻജാർ എന്ന പേരിലാണ് ചരിത്രത്തിലും ഹദീസിലുമൊക്കെ അറിയപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഗുന്ദർ എന്ന പേരിൽ ലഖബിൽ അറിയപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് ബിൻ ജഅഫർ അൽ ബസ്വരി. ഇമാം ഷുഅബയിൽ നിന്ന് ഉദ്ധരിക്കുന്ന റാവിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ലഖബാണ് ഗുന്ദർ. അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ ജഅഫർ റാസി, അബൂ ഹാത്തിമുർ റാസിയിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ള മുഹമ്മദ് ബിൻ ജഅഫർ റാസി, അദ്ദേഹത്തിൻ്റെ കുന്യത്തും ഗുന്ദർ എന്നാണ്. മൂന്നാമത്തെ വ്യക്തി മുഹമ്മദ് ബിൻ ജഅഫർ അൽ ബഗ്ദാദി, അദ്ദേഹം ഹാഫിളാണ്. അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകൾ മനഃപ്പാടമുള്ള മഹാപണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുന്യത്തും ഗുന്ദർ എന്നാണ്. അപ്രകാരം തന്നെ മുഹമ്മദ് ബിൻ ജഅഫർ ബിൻ ദുറാൻ അൽ ബഗ്ദാദി, ഇദ്ദേഹത്തിൻ്റെ കുന്യത്തും ഗുന്ദാർ എന്നാണ്. അദ്ദേഹം അബു ഖലീഫ അൽ ജുമഹിയിൽ നിന്നുമൊക്കെ റിവായത്ത് ചെയ്ത വ്യക്തിയാണ്. സുനൈജ് എന്ന കുന്യത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് ബിൻ അംർ അറാസി, അഥവാ ഇമാം മുസ്ലിമിൻ്റെ ഉസ്താദാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുന്യത്ത് സുനൈജ് എന്നാണ്. ഇത് നമ്മൾ പഠിക്കാൻ കാരണം ചിലപ്പോൾ അൽഹദ്ദസനി സുനൈജ് എന്ന് മാത്രം കാണും. അപ്പോൾ ഹദ്ദസനി സുനൈജ് എന്ന് കണ്ടാൽ ഈ സുനൈജ് എന്താണ്, ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ലഖബുകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റുസ്ത എന്ന പേരിൽ അറിയപ്പെട്ട, എന്ന കുനിയത്തിൽ അറിയപ്പെട്ട വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഉമർ. അബ്ദുറഹ്മാൻ ബിൻ ഉമർ റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ കുന്യത്ത് റുസ്ത എന്നാണ്. അതേപോലെ ഹുസൈൻ ബിൻ ദാവൂദ് എന്ന് പറയുന്ന മുഫസ്സിർ, തഫ്സീറിൻ്റെ രംഗത്തറിയപ്പെട്ടിട്ടുള്ള മഹാപണ്ഡിതനാണ്. അദ്ദേഹം സുനൈദ് എന്ന കുഞ്ഞത്തിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അപ്രകാരം കൈസർ എന്ന ലഖബിൽ അറിയപ്പെട്ട വ്യക്തിയാണ് അബു നളർ ഹാഷിം ബിൻ ഖാസിം. ഇമാം അഹമ്മദ് മെഹംബൽ റഹമഹുള്ളയുടെ ഷെയ്ഖാണ്, ഉസ്താദാണ്. അഹമ്മദ് മെഹംബലിൻ്റെ ഉസ്താദായിട്ടുള്ള അബു നളർ ഹാഷിം ബിൻ ഖാസിം, അദ്ദേഹത്തിൻ്റെ ലഖബാണ് കൈസർ. അൽ അഖ്ഫഷ് എന്നുള്ളത് പല പണ്ഡിതന്മാർക്കും പല റാവിമാർക്കുമുള്ള ഒരു കുനിയത്താണ്. ഒന്ന് അഹമ്മദ് ബിൻ ഇമ്രാൻ അൽ ബസ്വരി അൻ നഹവി, അദ്ദേഹം നഹവിയാണ്, ഭാഷയിൽ നല്ല പാണ്ഡിത്യം സിദ്ധിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ലഖബാണ് അൽ അഖ്ഫഷ്. അതേപോലെ നഹവിൻ്റെ വിഷയത്തിൽ മൂന്ന് അഖ്ഫഷുമാർ പ്രസിദ്ധരാണ്. അതിലൊന്ന് അബുൽ ഖത്താബ് അബ്ദുൽ ഹമീദ് ബിൻ അബ്ദുൽ മജീദ്, ഇതാണ് ഒന്ന്. രണ്ടാമത്തേത് അബുൽ ഹസൻ സഈദ് ബിൻ മസ്അദ. മൂന്നാമത്തെ വ്യക്തി അബുൽ ഹസൻ അലി ബിൻ സുലൈമാൻ. ഇങ്ങനെ മൂന്ന് അഖ്ഫഷുമാർ നഹവിൻ്റെ വിഷയത്തിലുണ്ട്. അതേപോലെ തന്നെ അഹമ്മദ് ബിൻ ഇമ്രാൻ അൽ ബസ്വരി, അദ്ദേഹവും നഹവിയാണ്. മുഅത്തയിൽ അദ്ദേഹത്തിന് ഒരു റിവായത്തും ഉണ്ട്. മറ്റൊരു കുനിയത്താണ് സജ്ജാദ. സജ്ജാദ എന്ന് പറഞ്ഞാൽ അമിതമായി കൊണ്ട് സുജൂദ് ചെയ്യുന്നവൻ എന്നാണ് പദത്തിൻ്റെ അർത്ഥം. സജ്ജാദ എന്ന പേരിൽ എന്ന കുനിയത്തിൽ മഷൂറായിട്ടുള്ള വ്യക്തിയാണ് അൽ ഹസൻ ബിൻ ഹമ്മാദ്. മറ്റൊരു വ്യക്തിയാണ് അൽ ഹുസൈൻ ബിൻ അഹമ്മദ്. ഈ രണ്ടു പേരുമാണ് സജ്ജാദ. ഖാല ഹദ്ദസനി സജ്ജാദ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അൽ ഹസൻ ബിൻ ഹമ്മാദോ അതല്ലെങ്കിൽ ഹുസൈൻ ബിൻ അഹമ്മദോ ആയിരിക്കും. അതുപോലെ അബ്ദാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഈ ലഖബുണ്ട്. ഇമാം ബുഖാരിയുടെ ഷെയ്ഖായിട്ടുള്ള അബ്ദുള്ള ബിൻ ഉസ്മാൻ റഹ്മഹുള്ള, അദ്ദേഹം ഈ അബ്ദാൻ എന്ന ലഖബിലാണ് മഷഹൂറായിട്ടുള്ളത്. അതേപോലെ തന്നെ ജസറ എന്ന പേരിൽ എന്ന ലഖബിൽ മഷഹൂറായ വ്യക്തിയാണ് സ്വാലിഹ് ബിൻ മുഹമ്മദ് അൽ ഹാഫിദ് അൽ ബഗ്ദാദി. ബഗ്ദാദിൽ ജീവിച്ച ഹാഫിളായിട്ടുള്ള സ്വാലിഹ് ബിൻ മുഹമ്മദ് റഹിമഹുള്ള, അദ്ദേഹം മഷഹൂറായത് ജസറ എന്ന പേരിലാണ്. മുറബ്ബ എന്ന ലഖബിൽ മഷഹൂറായ വ്യക്തിയാണ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ബഗ്ദാദി. മുഹമ്മദ് ഇബ്രാഹിം അൽ ബഗ്ദാദി മുറബ്ബ എന്ന പേരിൽ. അതുപോലെ മാ ഗമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അലി ബിൻ ഹസൻ ബിൻ അബ്ദുൽ സമദ് അൽ ബഗ്ദാദി. അലി ബിൻ ഹസൻ ബിൻ അബ്ദുൽ സമദ് അൽ ബഗ്ദാദി അദ്ദേഹം മാ ഗമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്രകാരം തന്നെ അബു അബ്ദുല്ലാ അൽ ഹുസൈൻ ബിൻ മുഹമ്മദ് ബിൻ ഹാത്തിം അൽ ബഗ്ദാദി, അദ്ദേഹത്തിൻ്റെ ലഖബ് ഉബൈദുൽ അജിൽ എന്നാണ്. ഒരു വിചിത്രമായ ഉബൈദുൽ അജിൽ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലഖബ്. ഉബൈദ് എന്ന് പറഞ്ഞാൽ ചെറിയ അടിമ, അജിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകക്കുട്ടി. ആ ഒട്ടകത്തിൻ്റെ ചെറിയ കുട്ടി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഉബൈദുൽ അജിൽ എന്ന കുനിയത്താണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം മഷൂറായിട്ടുള്ള കുനിയത്ത്. അപ്രകാരം തന്നെയാണ് കീലജ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ബഗ്ദാദി. അതുപോലെ സുനൈദ്, ഇതൊക്കെ കുനിയത്തുകളാണ്. ഹദീസുകൾ വായിക്കുമ്പോൾ, ഹദീസുകൾ പഠിക്കുമ്പോൾ ഈ രീതിയിലുള്ള കുനിയത്തുകളാണ് പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരിക. സുനൈദ് എന്നത് ഹുസൈൻ ബിൻ ദാവൂദ് അൽ മുഫസ്സർ, അദ്ദേഹം മുഫസ്സറാണ്. അതുപോലെ തന്നെ സുനൈജ് എന്നത് ഇമാം മുസ്ലിമിൻ്റെ ഉസ്താദാണ് മുഹമ്മദ് ബിൻ അംർ അറാസി. സ്വായിഖ മറ്റൊരു ലഖബാണ്. സ്വായിഖ എന്ന് പറഞ്ഞാൽ ഇടി, ഇടിത്തി എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാം. യഥാർത്ഥത്തിൽ ഇത് മുഹമ്മദ് ബിനു അബ്ദുറഹീം ഇമാം ബുഖാരിയുടെ ഉസ്താദായിട്ടുള്ള മുഹമ്മദ് ബിൻ അബ്ദുറഹീമിൻ്റെ കുനിയത്താണ്, ലഖബാണ്. ഈ ലഖബ് അദ്ദേഹത്തിന് ലഭിക്കാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ ലഖുവത്ത് ഹിഫ്ലഹി വഹുസ്നി മുദാക്കറത്തിഹി, അദ്ദേഹത്തിൻ്റെ ശക്തമായ ഹിഫ്ലിൻ്റെ ശക്തിയാണ്, ഹൃദ്യസ്ഥമാക്കുവാനും മനഃപ്പാഠമാക്കുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ കഴിവും, അതിനെ ഇസ്തിഹ്ലാർ നടത്താൻ അഥവാ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഹിഫ്ളിൽ നിന്ന് മനഃപ്പാഠത്തിൽ നിന്ന് ചൊല്ലിക്കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അപാരമായ ശക്തി, അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുറഹീം ഷെയ്ഖുൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ ഉസ്താദായിട്ടുള്ള മുഹമ്മദ് ബിൻ അബ്ദുറഹീം സായിഖ എന്ന ലഖബാണ്, ആ പേരിൽ ലഖബിലാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ പല പേരുകളിലായി പല ലഖബുകളിലായി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ രീതിയിലുള്ള ലഖബുകളെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ഇനി അപ്രകാരം തന്നെയാണ് ചിലപ്പോൾ ചില ആളുകൾ ഈ ലഖബിലും അതുപോലെ തന്നെ പേരിലും ചിലപ്പോൾ മഷൂറായിട്ടുണ്ടാകാം, അതേപോലെ കുനിയത്തിൽ മഷൂറായിട്ടുള്ള ആളുകളുണ്ടാകാം. പേര് അറിയപ്പെടാതെ വെറും കുനിയത്ത് മാത്രമുള്ള ആളുകളും വ്യക്തികളും ഉണ്ടാകാം. ഏതായിരുന്നാലും ഇൻഷാല്ലാ അതിനൊക്കെ സംബന്ധിച്ച് പിന്നീട് ഉള്ള എപ്പിസോഡുകളിൽ നമുക്ക് വിശദീകരിക്കാം. ചുരുക്കത്തിൽ ഇന്ന് നമ്മൾ പഠിച്ചത് ലഖബുകളെ സംബന്ധിച്ചാണ്. വ്യത്യസ്തമായ റാവിമാർക്ക് വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് അവരുടെ പേരുകൾക്ക് പുറമെയുള്ള ലഖബുകളുണ്ടാകും. ആ ലഖബുകൾ ഒരു ഹദീസ് വിദ്യാർത്ഥി അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഒരു ലഖബ് ഒന്നിലധികം ആളുകൾക്കുണ്ടാകാം, ചിലപ്പോൾ തെറ്റിദ്ധാരണ സംഭവിക്കാം, ഹദീസുകൾ മാറിപ്പോകാം, റിവായത്തുകളിൽ അബദ്ധം സംഭവിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മഅരിഫത്തുൽ അൽഖാബ് ഒരു ഹദീസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
7: നമ്മളിപ്പോൾ കേട്ടത് അൽ ഉസൂൽ, ലഖബുകൾ അറിയൽ എന്ന വിഷയത്തിൽ ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിഹാസം ചാരപ്പണി ഒഴിവാക്കുക എന്ന ഒരു വിഷയത്തിലുള്ള വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഹിജ്റാത്തിന്റെ 11-ാമത്തെ വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർക്കുന്നത്.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാഷാഅല്ലാഹ്, വളരെ പ്രശസ്തനായ ഖുർആൻ കാരികളിൽ ഒരാളായ മുഹമ്മദ് അയ്യൂബ്, അദ്ദേഹത്തിൻ്റെ ഒരു ഖിറാത്താണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ ശ്രവിച്ചത്. 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ അദ്ദേഹം കാണിക്കുകയുണ്ടായി. മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാത്ത് എന്നിവയിലുള്ള ആഴത്തിലുള്ള പഠനം നടത്തി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ പാരായണ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ്. ഇന്ന് കേൾക്കുന്ന ഈയൊരു പാരായണം ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയാഴവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നതാണ്. അൻസാരി, ഈയൊരു കാര്യം നമ്മുടെ മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഖിറാത്ത്, എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം കേരളക്കര കേൾക്കുന്നത് നമ്മുടെ ആ ഒരു ചരിത്രഭൂമിയിലൂടെ എന്നുള്ള ഒരു കാസറ്റ് ഒരു പ്രചരണം ഉണ്ടായ സമയത്താണ്. അതിൽ അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഖിറാത്തിനെ അനുകരിക്കാൻ ഹഫ്ള് പഠിക്കുന്ന കുട്ടികളും പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ ശ്രമിക്കുകയും നമ്മുടെ പല പള്ളികളിലും അങ്ങനത്തെ ഖിറാത്തുകളിൽ ആകൃഷ്ടരായ ആളുകളെമ്പാടും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇന്നും നിലവിൽ നമ്മുടെ നാടുകളിലുള്ള പള്ളികളിൽ പല പള്ളികളിലും ചിലപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് തന്നെ പ്രതികരിക്കാൻ കഴിയും. ഞങ്ങളുടെ നാട്ടിലെ പള്ളികൾ മുഹമ്മദ് അയ്യൂബിൻ്റെ ഒരത്തെ ഒരു ഖിറാത്താണ് എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ പ്രതികരണങ്ങൾ ഒരു പക്ഷേ നമുക്കിപ്പോൾ കിട്ടിയേക്കാം.
1: അതെ, അതേപോലെ നമ്മൾ ഈ ഒരു പ്രസംഗം ഒരു സി ഡി നമ്മളിടുമ്പോൾ ഏതൊരു പ്രസംഗത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഇങ്ങനെ ഒരു ഇൻട്രോ ഉണ്ടാവുമല്ലോ, അതിൽ ഇദ്ദേഹത്തിൻ്റെ ഖിറാത്ത് നമ്മൾ കേൾക്കും. ഇന്ന് നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്തൊന്നും കേൾക്കുന്നില്ല, ഒക്കെ ഒന്നെങ്കിൽ ലൈവ് കാണുന്നു അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഗതിയായിട്ട് കാണുന്നു. സി ഡികൾ പിന്നെ ഒരുപാട് നമ്മൾ കൈമാറി കൈമാറി കണ്ടിരുന്നൊരു കാലത്ത് ആ പ്രസംഗത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഖിറാത്ത്, ഒരു പൊതുപ്രഭാഷണത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇടുമല്ലോ. അവിടെയൊക്കെ നിരന്തരമായിട്ട്
0: ഒരു നൊസ്റ്റാളജിക് ഖിറാത്താണ് ശരിക്കും.
1: തീർച്ചയായിട്ടും
0: അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഖിറാത്ത് വേറിട്ട് നിൽക്കാനുള്ള കാരണം മറ്റു ഖിറാത്തുകളൊക്കെ ഒരു പക്ഷേ എവിടെയെങ്കിലും ഒരു സാമ്യത, മറ്റു കാര്യങ്ങളുടെ ഖിറാത്തുകൾക്കൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സാമ്യത വരാതിരിക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഖിറാത്ത് തീർത്തും അത് എന്താണ് എല്ലാ ഖിറാത്തുകളിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യുകയും ആ ഖിറാത്തിൻ്റെ ഉടമയെ പെട്ടെന്ന് ഓർത്തെടുക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഒരു ഖിറാത്ത് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഹജറാത്തിൻ്റെ 11-ാമത്തെ വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. ആ വചനത്തിൻ്റെ ആശയം ഇപ്രകാരമാണ്: ഹേ വിശ്വസിച്ചവരെ, ഒരു ജനത വേറെ ഒരു ജനതയെപ്പറ്റി പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാളും നല്ലവരായിരുന്നേക്കാം. സ്ത്രീകൾ സ്ത്രീകളെപ്പറ്റിയും അരുത്. ഇവർ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ അവരെക്കാളും നല്ലവരായിരുന്നിരിക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ തമ്മിൽ കുറവാക്കുകയും ചെയ്യരുത്. അസഭ്യമായ അർത്ഥപ്പേരുകളിൽ അന്യോന്യം വിളിച്ചപമാനിക്കുകയും അരുത്. സത്യവിശ്വാസത്തിനു ശേഷം ദുഷ്പേര് ഉപയോഗിക്കൽ എത്ര ചീത്തയാണ്. ആർ പശ്ചാത്തപിക്കുന്നില്ലയോ അക്കൂട്ടരത്രയും അക്രമികൾ. വളരെ മനോഹരമായ ആശയങ്ങളാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് മൂന്ന് ആശയങ്ങൾ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് സൂറത്തുൽ ഹിജറാത്തിലെ പല വചനങ്ങളും മനുഷ്യർ തമ്മിൽ ഇടപെടുന്ന ആ ഒരു വിഷയത്തിൽ, അവർക്കിടയിലുള്ള രഞ്ജിപ്പുണ്ടാക്കുന്ന വിഷയത്തിൽ, ഊഹങ്ങളെ വെടിയുന്ന വിഷയത്തിൽ, അങ്ങനെയുള്ള ഒരുപാട് മനോഹരമായ ഉപദേശ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു സൂറത്താണ് 49-ാം അധ്യായം സൂറത്തുൽ ഹജറാത്ത്. വളരെ ചെറിയ ഒരു സൂറത്താണെങ്കിലും ആശയസമ്പുഷ്ടമാണ് ആ അധ്യായം. ഇപ്പം ഇവിടെ ഈ പറഞ്ഞ ഒരു വചനം 11-ാമത്തെ വചനത്തിൽ ആദ്യം പറയുന്ന മേഖല, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു ജനത മറ്റൊരു ജനതയെ, അത് പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, പുരുഷൻ പുരുഷനെയാകട്ടെ സ്ത്രീകൾ സ്ത്രീകളെയാകട്ടെ, ലായസ്ഹർ ഖൗമുൻ, സഹർ നിങ്ങൾ പരിഹസിക്കരുത്. അതേപോലെ തന്നെ അവരെ കൊച്ചാക്കി കളയരുത്, അവരെ നിസാരമാക്കി കളയരുത്. പലപ്പോഴും പലയിടങ്ങളിലും ഉള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ആളുകൾ ഒരാളെ കണ്ട് വിലയിരുത്തും, എന്നിട്ട് അയാൾക്ക് മാർക്കിടും, എന്നിട്ട് അയാൾ മറ്റുള്ളവർക്ക് മുമ്പിൽ അധിക്ഷേപിക്കും, അവന് പത്തരല്ലേ ഉള്ളൂ എന്നുള്ള നിലക്ക്. ഇത് ഇവരുടെ മുമ്പിൽ പോലും ഒരുപക്ഷെ പറഞ്ഞും ഈ ആളുകളെ മൃഗീയമായി മാനസികമായി പ്രയാസപ്പെടുത്തുന്ന, തളർത്തുന്ന ഒരു നിന്ദിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നുള്ള ഗൗരവകരമായ ഒരു നിർദ്ദേശമാണ് പടച്ചോനി ആഴത്തിലൂടെ നൽകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ആൾ, കളിയാക്കുന്ന ആള്, ഒരുപക്ഷെ കളിയാക്കപ്പെടുന്ന ആളേക്കാൾ അവൻ ശ്രേഷ്ഠവനായിരിക്കും. അപ്പോൾ ആ പടച്ചോൻ്റെ ആ ഒരു പ്രതികരണം, അതിൻ്റെ കാരണം റബ്ബ് ഉൾപ്പെടുത്തുന്നത്, നീ എന്തടിസ്ഥാനത്തിലാണ് അവനെ കളിയാക്കുന്നത്, അവനേക്കാൾ നീ എത്രയോ താഴെയാണ്, നിന്നേക്കാൾ എത്രയോ ബെറ്ററാണ് അവൻ ആയിരിക്കാം എന്ന ഒരു മനോഹരമായ നിർദ്ദേശമാണ് അവിടെ ആദ്യമായിട്ട് പടച്ചോൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെ രണ്ടും മൂന്നും, വല തൽമിസു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ, അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കുറവാക്കുകയും ചെയ്യരുത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതേപോലെ തന്നെ വല തനാബസുബിൽ അൽഖാബ്, മോശപ്പെട്ട പേരുകൾ, ലഖബുകൾ, അനാവശ്യമായ പേരുകൾ നിങ്ങൾ വിളിച്ച് അഭിസംബോധന ചെയ്യരുത്. ഇത് ശരിക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ വല തലാബസു ബിൽ അൽഖാബ് എന്ന് പറഞ്ഞ ആ ഒരു വിഷയത്തിൽ, യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പലപ്പോഴും ഇപ്പോൾ ഈ കുട്ടികൾ, ചെറുപ്പക്കാർ, ചെറിയ മക്കൾ പോലും ഇവരൊക്കെ പരസ്പരം അഭിസംബോധന ചെയ്യുന്ന വാക്കുകൾ, അത് പലപ്പോഴും പല വളരെ മോശപ്പെട്ട വാക്കുകളാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ എന്നെ വേദനിപ്പിച്ച ഒരു രംഗം ഞാൻ കാണുകയുണ്ടായി. ഒരു അഞ്ചാം ക്ലാസ്സുകാരനായ ഒരു ചെറിയ പയ്യൻ അവൻ്റെ കൂട്ടുകാരുടെയും കുറച്ച് മുതിർന്നവരുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് വളരെ മോശപ്പെട്ട ഈ കൈകൊണ്ടും വിരലുകൊണ്ടും മറ്റുമൊക്കെ വളരെ മോശപ്പെട്ട ആംഗ്യങ്ങൾ കാണിക്കുന്ന വളരെ വൈറലായത്, ആ കുട്ടി അത്രയേറെ വിമർശിക്കപ്പെട്ടു. അപ്പോൾ ഇത് പലപ്പോഴും ചിലപ്പോൾ സ്നേഹത്തോടെ ആയിരിക്കും വിളിക്കണത്, സുഹൃത്തുക്കൾ തമ്മിൽ എടാ നീ വെച്ചിട്ട് പിന്നെ വിളിക്കണത് വേറെ ആയിരിക്കും.
1: അത് അവർക്ക് ശീലായി,
0: ശീലായി,
1: കേട്ട് ശീലായി, അത് ഉൾക്കൊണ്ട് ശീലായി.
0: ശരിക്കും കേൾക്കുന്നവർക്കൊരു പ്രശ്നമല്ല എന്നുള്ളിടത്തേക്ക് എത്തി എന്നുള്ളത് ഏറെ കൗതുകകരമാണ്, ഏറെ ഗൗരവകരവുമാണ്. ഇപ്പോ ഒരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയത്തുൽ മുനാഫിഖ് അർബ, മുനാഫിഖിന്റെ ലക്ഷണങ്ങൾ നാലെണ്ണാണെന്ന് പറയുന്ന നാലാമത് പറയുന്ന ഒരു കാര്യമുണ്ട്. മൂന്നെണ്ണം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, നാലാമത് പറയുന്ന കാര്യം, വഇദ ഖാസമ ഫജറ, ദമ്മ് തെറ്റിയാൽ പിന്നെ ഓൻ്റെ തൊള്ളയിൽ നിന്ന് എന്തൊക്കെയാണ് വരികയെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ഭാര്യമാരോട് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്, തിരിച്ചും ചിലപ്പോൾ ഉണ്ടാകും, മക്കളെ വിളിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും, അതേപോലെ തന്നെ മാതാപിതാക്കളെ തിരിച്ചു വിളിക്കും സുഹൃത്തുക്കൾക്കിടയിൽ, പിന്നെ അത് കോമൺ ആണ്, ഒരു ജനറലൈസ് ആയി,
1: നോർമലൈസ്
0: ആയിട്ടുണ്ട്. ഏതായിരുന്നാലും അത് വളരെ ഗൗരവമായിട്ടും പടച്ചോൻ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഒമല്ലം യത്തുബ് ഫൗലായി കഹുമുല്ലാലിമോൻ, നിങ്ങളത് വിരമിക്കുകയും അതിൽ നിന്ന് വിരമിക്കുകയും അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങൾ മഹാക്രമികളാണ് എന്ന വളരെ ആശയസമ്പുഷ്ടമായ വചനമാണ് ഇന്നത്തെ മധുരം ഖുറാനിൽ നമ്മൾ കാതോർത്തത്.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ സലഫി ദുറൂസ്, മുൻഗാമികളുടെ മാതൃകകൾ നമുക്ക് മുൻപിൽ അനാവരണം ചെയ്യുന്ന സലഫി ദുറൂസിൽ ഇന്ന് നുബുവത്തിന്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അബൂബക്കർ സലഫി.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അത് അനവധിയുണ്ട്. അതിലൊന്നിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അത് ശുദ്ധ പ്രകൃതവുമായി യോജിക്കുന്ന കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ അഖീദ. അപ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് എന്ന കാര്യത്തെപ്പറ്റി അല്പം നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ വിഷയം, ഇത് ഈ വിഷയത്തിൽ വന്ന ശാസ്ത്രീയ പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. പിന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ലോകത്ത് വന്ന എല്ലാ മതങ്ങളും അതിൻ്റെ ആൾക്കാരും എന്ന് പറഞ്ഞാൽ വകതിരിവുള്ള എല്ലാവർക്കും ഇജ്മാവുണ്ട്. എന്താണത്? മനുഷ്യർ അവർ പ്രകൃതം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അനുഗുണമായ രൂപത്തിലാണ്. ലോകത്തിൻ്റെ സൃഷ്ടാവായ റബ്ബിനെ പറ്റി കൃത്യമായ ബോധ്യം അവരുടെ മനസ്സിൽ ഊട്ടപ്പെട്ടിരിക്കുന്നു എന്നതാണത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: വൽ മക്സൂദ് ഹുനാന്ന മിനൽ മാറൂഫ് ഇൻ ദ സലഫ്. സലഫിൻ്റെ അടുത്ത് അറിയപ്പെട്ടൊരു കാര്യം, സലഫ് എന്ന പൂർവികർ, അവർ മാത്രമല്ല വൽ ഖലഫ് ശേഷമുള്ളവരും, അവർക്കിടയിലൊക്കെ അറിയപ്പെട്ട വിഷയം തന്ന ജമിയൽ ജിന്നി വൽ ഇൻസി, എല്ലാ ജിന്നുകളും മനുഷ്യരും. അപ്പോൾ ലോകത്ത് എത്ര ജിന്നുകളുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ, കണ്ടമാനമുണ്ട്. അതുപോലെ മനുഷ്യർ, ആദം അലൈഹി സ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരെല്ലാം, ഇവരൊക്കെ മൗത്തരിഫൂന ബിൽ ഖാലിഖ്, അവർ മുഴുവനും സ്രഷ്ടാവിനെ അംഗീകരിക്കുന്നു. വാസ്തവത്തിൽ നിരീശ്വരവാദികൾ എന്നൊന്നില്ല. അങ്ങനെ ചിലർ നിരീശ്വരവാദിയായി അഭിനയിക്കരുത്, പ്രത്യേക സാഹചര്യത്തിലൊക്കെ ജീവിക്കുമ്പോൾ അങ്ങനെ പോകുന്നതാണ് നല്ലത് എന്ന നിലക്കായിരിക്കും, അതാണ് ഫാഷൻ എന്ന് വിചാരിച്ചതായിരിക്കും. വാസ്തവത്തിൽ അവരുടെ നിരീശ്വരവാദവും ചിലപ്പോൾ പുറത്തു വരും. അത് ചില പ്രതിസന്ധികളുടെ സമയത്താണ് അവർ ആരും കാണരുതെന്ന് വിചാരിച്ച് ഒളിപ്പിച്ചു വെച്ച അവരുടെ ദൈവവിശ്വാസം അവർ പുറത്തേക്കെടുക്കുക. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട വിഷയമാണ് എന്ത്, റബ്ബിനെ പറ്റി, സ്രഷ്ടാവിനെ പറ്റി അവർക്കറിയും, അവർ അംഗീകരിക്കും എന്നത്. അതാ മുഖ്യറൂ നബി, ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു. ഇതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വലം യുഖ്സിർ അസ്സലഫ് അൽ ഖൗള ഫി ഇസ്ബാത്തി വുജൂദില്ല. ഇതുകൊണ്ട് തന്നെ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട്, അങ്ങനെയുള്ള സ്രഷ്ടാവിൻ്റെ അസ്തിത്വം തെളിയിക്കാൻ വേണ്ടി അനേകം തെളിവുകളുമായി ചർച്ചകൾ നടത്തിയിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമല്ല. അത് മനുഷ്യർക്കൊക്കെ അറിയും ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ള കാര്യം, അതൊക്കെ അവരുടെ മനസ്സിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ലോകത്തിനൊരു നാഥനുണ്ട് എന്ന നിലക്കിങ്ങനെ അറിയിക്കുകയും അതിന് തെളിവുകൾ പരതി നടക്കുകയും ചെയ്യുക എന്നത്, അതിൻ്റെ പേരിൽ കുറേ ഗ്രന്ഥങ്ങൾ എഴുതുക എന്നത്, പ്രഭാഷണം നടത്തുക എന്നതൊന്നും പൂർവികരുടെ സമ്പ്രദായമെടുത്താൽ അതില്ല. എന്തുകൊണ്ട്? ലിയന്നഹു മിനൽ ഖളായ അൽ മുസല്ലമ അൽ മുസ്തഖിറ ഫിൽ ഫിത്ര. അത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതത്തിൽ ഊട്ടപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഒരു വിഷയമാണത്. അതുകൊണ്ട് പിന്നെ അംഗീകരിക്കണ വിഷയം തന്നെ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി മുഹമ്മദ് ബിൻ കഅബ് അദ്ദേഹം പറയുന്നു, വൈദ് അഹദ റബ്ബുക മിൻ ബനി ആദം എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിലെ, എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലേക്ക് വരാനുള്ള എല്ലാ മനുഷ്യരെയും റബ്ബ് സാക്ഷി നിർത്തി ഏകദൈവബോധമാകുന്ന ചിന്ത അവരുടെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു, അങ്ങനെയാണ് അവരുടെ ഹൃദയങ്ങളെ റബ്ബ് എന്ത് ചെയ്തത്, ശരിയാക്കിയത്. അപ്പം ആ ആയത്തിനെ പറ്റി മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറദി പറയുന്നത്, അഖറത്തിൽ അർവാ ഖബ്ലാൻ തുഖ്ലഖ അജ്സാദുഹ. ഈ ലോകത്ത് ഉള്ള സൃഷ്ടിജാലങ്ങൾ അവരുടെ ശരീരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവരുടെ റൂഹുകൾ അംഗീകരിച്ചിട്ടുണ്ട്. എന്ത്, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്നാൽ അദ്ദേഹം പറയാണ്, ആ റൂഹുകൾ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ അള്ളാഹുവിനെ പറ്റി. അപ്പോൾ മനുഷ്യർ ഗർഭസ്ഥ ശിശുവാകുമ്പോഴാണ് ഒരു പ്രത്യേക സമയം 40-41 ദിവസമാകുമ്പോഴാണ് ആ റൂഹ് ഊതുക. അപ്പോൾ ആ റൂഹ് അപ്പം തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടതില്ല, അതിൻ്റെ മുമ്പ് തന്നെ ആ റൂഹ് സൃഷ്ടിക്കപ്പെട്ടിരിക്കാം. ഏതായാലും ശരി, ഈ മനുഷ്യൻ്റെ ശരീരം സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ റൂഹിൽ അള്ളാഹു നിലീനമാക്കിയിട്ടുണ്ട് റബ്ബിനെ പറ്റിയുള്ള ബോധ്യം, ഈ ലോകത്തെ സ്രഷ്ടാവിനെ പറ്റിയുള്ള ചിന്ത അവൻ്റെ മനസ്സിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു മുഫസ്സിറായ മുജാഹിദ് അദ്ദേഹം പറയാണ്, സിബ്ഗത്തല്ലാ വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗത്തൻ എന്ന പരിശുദ്ധ ഖുർആനിലെ അൽബക്കറ 138-ാമത്തെ വചനം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഫിത്റത്തല്ലാ അല്ലത്തി ഫതറന്നാസ അലൈഹ എന്നാണ് അദ്ദേഹം കൊടുത്തത്. മനുഷ്യൻ്റെ മനസ്സിൽ അവൻ്റെ ഏതൊരു പ്രകൃതത്തിലാണ് അവൻ ഊട്ടിയത്, ആ ഫിത്റത്ത്, അതാണ് സിബ്ഗത്തുള്ള എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് ഇമാം മുജാഹിദ് അതിനെപ്പറ്റി പറഞ്ഞത്. ഇതുപോലെ ഇമാം അൽ ഹസൻ അതുപോലെ മറ്റുള്ളവരൊക്കെ പറഞ്ഞൊരു വിഷയം, വൈദ അഹദ റബ്ബുക മിൻ ബനി ആദം എന്ന് നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഓതിയ ആ വചനം, സൂറത്ത് അഹ്റാഫിലെ 172-ാമത്തെ വചനം, അതിൻ്റെ വിശദീകരണത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹു പറയണേ, ഐ അഹദ മീസാഖഹും, അള്ളാഹു അവരോട് കരാറ് വാങ്ങി, അന്നഹു റബ്ബുഹും, അവനാണ് അവരുടെ റബ്ബ്. അപ്പം അവരുടെ മനസ്സിൽ ഉറപ്പിച്ചു, അവരോട് കരാറ് വാങ്ങി, ഇനി ആ റബ്ബിനെ മാത്രമേ ആരാധന കൊടുക്കാവൂ എന്നതാണ് കരാർ. വലാ തസ് അലു ആഹദൻ കാഫിറൻ വലാ വയറോ, ഇനി വേറൊരാളോടും ചോദിക്കരുത്, അപ്പോൾ റബ്ബിനോട് മാത്രം, അവനോട് മാത്രം പ്രാർത്ഥന, ഇബാദത്ത്, കാഫിറാണെങ്കിലും അല്ലാത്തവർ ആരാണെങ്കിലും. അപ്പം അവരോടൊക്കെ നീ ചോദിച്ചാലും, വലാ തസ് അലു ആഹദൻ കാഫിറൻ വലാ വയറോ മർ റബ്ബുക്ക, അവരോടൊക്കെ നീ ചോദിച്ചു എന്ന് വെക്കുക, നിന്റെ റബ്ബാരാണ്, ഇല്ലാ കാല അള്ളാഹ്, അവൻ പറയും അള്ളാഹുവാണ്. അപ്പം അത് സൂചിപ്പിക്കുന്ന ചില വചനങ്ങൾ അതിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പം ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയണം, അള്ളാഹു മനുഷ്യൻ്റെ മനസ്സിൽ ഊട്ടിയ ഈ വിഷയം അങ്ങനെയുള്ളത് കൊണ്ട് ഇത്തരക്കാരോട് അവർ സത്യനിഷേധിയാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലൊക്കെ നിന്റെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ അവൻ ഏകനായ റബ്ബിനെ പറ്റിയാണ് പറയാം. ഇനി ഇമാം സുദ്ദി, ലൈസ ഫിൽ അർലി അഹദ് മിൻ വലദി ആദം ഇല്ലാ വാവ യാരിഫ് അന്ന റബ്ബഹു അള്ളാഹ്, ഈ ഭൂമിയിൽ ആദം അലൈഹിസ്സലാമിൻ്റെ മകനായി ഒരാളുമില്ല, അവർക്ക് മുഴുവനും അവൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്നറിയാതെ. ഇനി ഇബ്നു ജരീർ അത്തബരി എന്ന മുഫസ്സിർ, അദ്ദേഹം അശ്ഹദഹും അലാ അൻഫുസിഹിം എന്ന ആയത്തിന് വിശദീകരണം പറയാണ്. യഖൂലു തആല സിക്റുഹു ഷഹീദന അലൈക്കും അയ്യുഹൽ മുഖിറൂൻ ബി അന്ന അല്ലാഹു റബ്ബുക്കും, അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബ് എന്ന് അംഗീകരിച്ചവരെ, അതിന് ഞാൻ നിങ്ങളുടെ മേൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അപ്പോൾ ഏകനായ റബ്ബിനെ അംഗീകരിച്ചവരെ, അവന് മാത്രം ഇബാദത്ത് കൊടുക്കാവൂ എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അത് അംഗീകരിച്ചവരെ, ഇനി അതിന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നാണ്. ഓ അഷ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഇനി ഇമാം അർ റാഗിബ് അൽ ഇസ്ഫഹാനി, അദ്ദേഹം പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്, ഇന്ന മഅരിഫത്തുല്ലാഹി അസ്സ വജല്ല, റബ്ബിനെ പറ്റിയുള്ള വിവരം, അത് മർക്കൂസത്തും ഫിന്നുഫൂസ്, മനസ്സുകളിൽ അത് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഊട്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന വാചകം ഇങ്ങനെയാണ്, മഅരിഫത്തുല്ലാഹി തആല അൽ ആമിയ അൽ ഇജ്മാലിയ, റബ്ബിനെ പറ്റി മൊത്തമായുള്ള വിവരം, അത് മർക്കൂസത്തും ഫിന്നഫ്സ്, അത് മനസ്സിൽ ഊട്ടപ്പെട്ടിരിക്കുന്നു. വഹിയ മഅരിഫത്തു കുല്ലി അഹദ് അന്നഹു മഫൂൽ, ഓരോരുത്തർക്കും അറിയാം അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. നമുക്കൊക്കെ അറിയാം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അന്നലഹു ഫായിലൻ, അതുകൊണ്ട് നമുക്കൊരു സൃഷ്ടാവ്, നമ്മളെ നിർമ്മിച്ചവനുണ്ട് എന്ന് ഓരോരുത്തർക്കും അറിയാം. നമ്മളെ നമ്മളല്ലല്ലോ സൃഷ്ടിച്ചിട്ടുള്ളത്. അവയോ ലോകത്തിൻ്റെ എല്ലാ സൃഷ്ടികളെപ്പറ്റി അങ്ങനെ പറയാം. അപ്പം ഏതായാലും ശരി, ഈ ഒരു ചിന്ത ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളത് ഖുർആൻ നമ്മോട് പ്രത്യേകം പറയുന്നുണ്ട്. അനേകം വചനങ്ങൾ അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ, വലൈൻ സഅൽതഹും മൻ നസ്സല മിനസ്സമാ, പ്രവാചകരെ നിങ്ങൾ അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശത്തു നിന്ന് വെള്ളമിറക്കുന്നത്, എന്നിട്ട് ഫഹിയ ബിഹിൽ അർള മിംബാദി മൗത്തിഹ, എന്നിട്ട് ആ ഭൂമി മരിച്ചതിന് ശേഷം, അതായത് ഭൂമി വറ്റ് വരണ്ടേ, അതിൽ ചെടികളൊന്നുമില്ലാത്തൊരവസ്ഥയെപ്പറ്റി പറയണം, പക്ഷേ മഴ പെയ്യുമ്പോൾ അതിന് ജീവൻ വെക്കുന്നു, അപ്പം അതിനെ അങ്ങനെ ജീവിപ്പിച്ചവൻ ആരാണ് എന്നൊക്കെ അവരോട് ചോദിച്ചാൽ ആകാശത്തുനിന്ന് മഴ ഇറക്കുന്നത് ആരാണ്, ആ വെള്ളം കൊണ്ട് ഭൂമിയെ ജീവിപ്പിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാ, അവർ പറയുക തന്നെ ചെയ്യും അള്ളാഹുവാണ്. ഖുൽ പറയുക അൽഹംദുലില്ലാ, പക്ഷേ ബൽ അക്സറുഹും ലായാക്കലോ, അധിക പേരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ആകാശത്ത് മഴ ഇറക്കുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അള്ളാഹുവാണ് എന്ന് മക്കയിലെ മുശരിക്കുകൾ അംഗീകരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവർ ശിർക്ക് ചെയ്യാണ്, അതാണ് അവർ ചിന്തിക്കാത്തവർ. അപ്പം ഈ ലോകത്ത് ഏറ്റവും ചിന്തിക്കാത്തവർ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു വചനം, ഹുവല്ലദി യുസൈറുക്കും ഫിൽ ബരി വൽ ബഹ്ർ, ഹെത്ത ഇത കൊൻതും ഫിൽ ഫുൽക്കി വ ജറൈന ബിഹിം ബിരീഹിൻ തൊയ്യബ, ഇങ്ങനെയൊക്കെ അംഗീകരിക്കുന്നവരും ശുർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുന്നൊരു വചനാണ്. ഇതുപോലെ ഏകനായ റബ്ബിനെ പറ്റി ബോധ്യമുള്ളവരും അതിൽ നിന്ന് അശ്രദ്ധനായി അതിനെപ്പറ്റി ബോധമില്ലാതെ ജീവിച്ച് ശുർക്കിലൂടെ കടന്നു പോകുന്നവർ, ഇതുപോലെ ലോകത്തിന് സൃഷ്ടാവ് ഇല്ലെന്ന് പറയുന്നവർ, അവർക്കൊക്കെ ബാധകമായ കാര്യം പറയണം. പക്ഷെ അവർക്കൊക്കെ ഒരു പ്രതിസന്ധി വന്നാൽ അവർ പിന്നെ ഏകനായ റബ്ബിൽ അവരുടെ വിശ്വാസം താനേ പുറത്തേക്ക് വരും. അതാണ് ഇവിടെ പറയുന്നത്, ഉവല്ലതി യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, അവനത്രേ കടലിലും അതുപോലെ കരയിലും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവൻ. ഹെത്ത ഇതാ കുന്തും ഫിൽ ഫുൽക്ക്, ഇനി നിങ്ങൾ ഒരു കടൽ, ആ കര കാണാ കടൽ, കടലിൻ്റെ മധ്യത്തിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ, ആ സമയം വ ജറൈന ബിഹിം ബിരീഹിൻ തൊയ്യബ, നല്ലൊരു കാറ്റ് അവരെയുമായി ഇങ്ങനെ സഞ്ചരിക്കുന്നു വെക്കുക, അവരെയും കപ്പലിനെയുമായി. ഫരിഹൂബി, അപ്പം അവരിങ്ങനെ സന്തോഷത്തിൽ പോകുമ്പം, എന്നാ ജാഅത്ത് ഹരീഹുൻ ആസിഫ്, ഒരു കൊടുങ്കാറ്റ് വന്നാലോ, വ ജാഹും അൽ മൗജു മിൻ കുല്ലി മക്കാൻ, നാനാഭാഗത്തുനിന്നും ഭീമൻ തിരമാലകളിങ്ങനെ വന്നാൽ, വലൊന്നു അന്നം മുഹിത്ത ഭീം, അവർക്ക് ബോധ്യമായി നമ്മളിത് വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇനി രക്ഷയില്ല. ഇനി ആര് രക്ഷിക്കാൻ? ആ കടലിൻ്റെ മധ്യത്തിലാണ് കൊടുങ്കാറ്റ്, തിരമാലകൾ മലകൾ കണക്കെ വരുന്നു, ഇനി ആ കപ്പൽ മുങ്ങും എന്നവർ ഉറപ്പിക്കും. ഈ സമയം അവർ ഒളിപ്പിച്ചു വെച്ച ഏകദൈവ സിദ്ധാന്തം, അല്ലെങ്കിൽ അതുവരെ അവർ സൃഷ്ടികൾക്ക് ഇബാദത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഒഴിവാക്കി, ഈ റബ്ബിനോട് മാത്രം, കാരണം ഇനിയിപ്പോൾ സഹായിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ എന്ന ആ യഥാർത്ഥ ചിന്ത, ഫിത്രത്ത് അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, റബ്ബിന് മാത്രം കീഴ്വണക്കമായി, കീഴ്വണക്കം അള്ളാഹ്ക്ക് മാത്രമായി ഒരല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥന? ലൈൻ അഞ്ചൈത്തന, ഇതിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ അള്ളാഹുവേ, മിൻഹാദി ലനക്കൂനന്ന മിനശാക്കിരീൻ, ഞങ്ങൾ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടും. അപ്പം ഏറ്റവും വലിയ ശിർക്കാണ്, അല്ല നന്ദികേടാണ് ശിർക്ക് ചെയ്യുക എന്നുള്ളത്, ഏറ്റവും വലിയ കുഫറും ശിർക്കുമാണത്, അല്ല ഏറ്റവും വലിയ കുഫറും അതുപോലെ നന്ദികേടുമാണത്, ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇവരിവിടെ പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ അവരുടെ ഉറങ്ങിക്കടന്നിരുന്ന ഈ ഫിത്രത്ത് കണ്ട് ഉണരുകയാണ്. ഇത് എപ്പോഴും ഉണർന്നിരിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ ശക്തമായി ഉണർത്താനാണ് ലോകത്തമ്പിയാക്കൾ വന്നത്. ഒരിക്കലും ശിർക്കിലേക്ക് പോകരുത്. പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നാഥൻ തന്നെയാണ് പ്രതിസന്ധി കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെ സുഖമായി ജീവിക്കുമ്പോൾ ശിർക്ക് ചെയ്ത് അശ്രദ്ധമായി മതത്തിൽ നിന്ന് മാറി ജീവിക്കാൻ പാടില്ല. മറിച്ച് പ്രതിസന്ധി വന്നപ്പോൾ എത്രമാത്രം ഇഖ്ലാസ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുവോ അതേ ഇഖ്ലാസ് തന്നെ എല്ലാ സമയവും മരിക്കുന്നതുവരെ നിലനിർത്തണം. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച കാര്യം. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം, അദ്ദേഹം മുസ്ലിമായ ചരിത്രം. അതെന്തായിരുന്നു? മക്ക വിജയം ഉണ്ടായപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അബൂജഹലാണ്. അദ്ദേഹത്തിൻ്റെ ശത്രുത പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അതേ രൂപത്തിൽ തന്നെ മകനും ഇങ്ങനെ വാപ്പാൻ്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വളർന്നു വരികയാണ്. പക്ഷേ മക്ക വിജയം ഉണ്ടാകും, ഇനി രക്ഷയില്ല. മുസ്ലിങ്ങളുടെ കീഴിലാണ് മക്കയും മദീനയൊക്കെ. ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഓടിപ്പോകല്ല, രക്ഷയില്ല. അങ്ങനെ കടൽ കയറി യാത്ര ചെയ്യാണ് അരി ഇക്രിമ റളിയല്ലാഹു അൻഹു. പക്ഷേ ഇതേമാതിരി കടൽ അതൊരുപാട് കരയിൽ നിന്ന് സഞ്ചരിച്ചപ്പോൾ അതിശക്തമായ കാറ്റ് വന്നു. ആൾക്കാർ ഓരോരുത്തരും അള്ളാവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇത് അദ്ദേഹം കണ്ടു, അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ആ നേരം അദ്ദേഹം തീരുമാനമെടുത്തു, പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്ന റബ്ബ് മാത്രമാണെങ്കിൽ, അള്ളാഹു മാത്രമാണെങ്കിൽ, പ്രതിസന്ധി ഇല്ലാത്തപ്പോഴും നമുക്ക് രക്ഷ നൽകുന്ന അവൻ മാത്രമായിരിക്കുമല്ലോ. അതുകൊണ്ട് അള്ളാഹുവെ, ഈ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ മുഹമ്മദ് നബിയുടെ അടുത്ത് പോകും, എന്നിട്ട് ഞാൻ എൻ്റെ ഇസ്ലാം പ്രഖ്യാപിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. നേരെ അദ്ദേഹം തൻ്റെ കരാറ്, റബ്ബിനോട് ചെയ്ത കരാറ് പാലിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് പോയി അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിച്ചു. പിന്നെ ഇസ്ലാമിന് വേണ്ടി അനേകം സേവനങ്ങൾ ചെയ്തു. ഒട്ടേറെ യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നബി തിരുമേനിയുടെ വഫാത്തിന് ശേഷവും ഒരുപാട് യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി ശുദ്ധ അപ്രകൃതം എപ്പോഴും ഉണർത്തിക്കൊണ്ട്, എപ്പോഴും ആ വിഷയത്തിൽ ജാഗ്രത പാലിച്ചുകൊണ്ട് ഇതായിരുന്നു സലഫുകൾ സഹാബികളൊക്കെ അവരുടെ ജീവിതത്തിൽ പുലർത്തിയിരുന്നത്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും അതിൽ നിന്ന് ആൾക്കാർ മാറി ജീവിക്കുന്നു. അവ വീണ്ടും ഇസ്ലാമിൻ്റെ വിശ്വാസവരെ ഓർമ്മപ്പെടുത്തണം, അവരെ ഉണർത്തിക്കൊണ്ടേയിരിക്കണം എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. പരിശുദ്ധ ഖുർആൻ മറ്റൊരു വചനത്തിൽ പറയുന്നത്, വൈദാ മസ്സൽ ഇൻസാൻ അദുർറുൻ, മനുഷ്യനൊരു പ്രതിസന്ധി ബാധിച്ചാൽ, ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി, റബ്ബിലേക്ക് കേദിച്ച് മടങ്ങി അവനോട് നന്നായി അവർ പ്രാർത്ഥിക്കും വിനയത്തോടുകൂടി. സുമ്മ ഇതാ ഹവ്വലോ ന്യാമത്തം മിന്നു നസീയമാക്കാനേതുയിലേ, പിന്നെ ആ പ്രാർത്ഥന ഏത് ശിർക്കന്മാരെയും അള്ളാഹു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകും. കാരണം അമ്മൻ യുജീബുൽ മുൽത്തറ എന്ന് ഖുർആൻ പറയുന്നു. പ്രതിസന്ധിയിലകപ്പെട്ട് നിർബന്ധിത സാഹചര്യത്തിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവർ, അത് ഏത് തമ്മാടികളാണെങ്കിലും എത്ര വലിയ ശിർക്കന്മാരാണെങ്കിലും അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം കൊടുക്കും, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ ഇവിടെ ആ രൂപത്തിൽ പ്രതിസന്ധി വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നവരെ പറ്റി പറയാൻ, പ്രതിസന്ധി വരുമ്പോൾ റബ്ബിനോട് വിനയപ്പെട്ട് പ്രാർത്ഥിക്കും, എന്നാൽ അവർക്ക് വല്ല അനുഗ്രഹം നൽകിയാൽ നസീയമാക്കാനേ യദു ഇലൈഹി മിൻ ഖബ്ലു, പ്രാർത്ഥിച്ചതൊക്കെ അവർ മറക്കും, പിന്നെ റബ്ബിനെ മറന്ന് ജീവിക്കുന്നു. അതിനു പുറമെ വജാലലില്ല എന്താ, റബ്ബിന് വേറെ സമന്മാരെ വെക്കുന്നു. അവർക്ക് ഇബാദത്ത് ചെയ്യാൻ അവർ സമന്മാരെ വെക്കുകയാണ്. ലിയുദില്ലാൻ സെബിൽ, റബ്ബിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ എന്ന് പറയണം. കുൽ തമത്ത്, പറയുക പ്രവാചകരെ, ബി കുഫിരിക കലി, നിന്റെ കുഫറിൽ നീ അല്പം ജീവിച്ചോ, അത് നൈമിഷികമാണ്. പക്ഷേ ഇന്നക്കമിൻ അസ്ഹബിൻ നാർ, നീ നരകത്തിൻ്റെ ആൾക്കാരെ കൂട്ടത്തിലായിരിക്കും. അപ്പോൾ ആ പ്രതിസന്ധി വരുമ്പോഴുള്ള ഈമാനുണ്ടല്ലോ, അശുദ്ധ പ്രകൃതം, അതാണ് എപ്പോഴും വേണ്ടത്. വളരെ അപൂർവം ചില ആൾക്കാരെ പറ്റി പറയാണ്ട്, അവർ പ്രതിസന്ധി വരുമ്പോൾ വീണ്ടും സൃഷ്ടികളെ ആരാധിക്കുന്നവർ. അപ്പോൾ എത്ര വലിയ അപകടമാണത്. ഇപ്പോൾ മൊഹിദ്ദീൻ ശൈഖിനെ, ബദരീങ്ങളൊക്കെ പ്രതിസന്ധി വരുമ്പോൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്ക മുശ്രിക്കരുടെ വിശ്വാസത്തെക്കാളും വലിയ അപകടമല്ലേ? കാരണം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കളൊക്കെ ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ അവരുടെ ശിർക്കൊക്കെ ഒഴിവാക്കി ഏകനായ റബ്ബിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പരിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്നത്. എന്നാൽ പലരും അവിടെയും ഭയപ്പെടുത്തുന്ന അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഈ ശുദ്ധ പ്രകൃതം അതെപ്പോഴും ഉണർന്നു നിൽക്കണം, അത് ഉണർത്തിക്കൊണ്ടിരിക്കണം. മനുഷ്യർ അതിനെപ്പറ്റി അശ്രദ്ധരാണ്. ആ ശുദ്ധ പ്രകൃതം, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അഖീദ. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്, വിശ്വാസത്തിലെ ഏറ്റവും ഉന്നതമായ രൂപം അതാണ് ഇസ്ലാമിൻ്റെ അഖീദ. ഇനി ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് പിന്നെ സംസാരിക്കാം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
2: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്. നുബുവത്തിൻ്റെ തെളിവുകളും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ സംസാരിച്ചത് അബൂബക്കർ സലഫി.
4: മധുരം ഖുർആൻ നമ്മൾ ആരംഭിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ പാരായണം കേൾക്കാം. പാരായണം യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.

العاجلة وتذرون الآخرة وجوه يومئذ ناضرة.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഖിയാമയിലെ വചനങ്ങളാണ്. മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത് പാരായണം നിർവഹിച്ചത് യൂസഫ് ബിൻ നോഹ് അഹമ്മദ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840840, www.peaceradio.com.
0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ് ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സാഹോദര്യം തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് ഫാരിസുൽ ഇസ്ലാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ആദ്യമായി കൊണ്ട് ദീനിൻ്റെ പേരിൽ വസീത ചെയ്യുകയാണ്. ദീനുൽ ഇസ്ലാം ഏതൊരു വിഷയത്തിലും മറ്റു മതങ്ങളിൽ നിന്ന് വിഭിന്നമാണെന്നതുപോലെ ആ ദീനുൽ ഇസ്ലാമിൻ്റെ അനുയായികൾ തമ്മിലുള്ള ബന്ധവും മറ്റു മതങ്ങളിൽ നിന്നും മറ്റു പ്രത്യയ ശാസ്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അനൈക്യപ്പെട്ട് കിടന്ന പകയും പടവെട്ടലുമായി കഴിഞ്ഞുകൂടിയ ഒരു സമൂഹത്തെ ലോകത്തിന് ഉത്തമ മാതൃകയാക്കിയതും അതുപോലെ പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസിനെയും എത്യോപ്യക്കാരനായ ബിലാലിബിൻ റബാഹിനെയും കോർത്തിണക്കിയതും അവരെ തമ്മിൽ ബന്ധിപ്പിച്ചതും ആ ഒരു പരിശുദ്ധ ഇസ്ലാമാണ്. ആ ദീനുൽ ഇസ്ലാം സാഹോദര്യത്തിൻ്റെ, സഹവർത്തിയത്തിൻ്റെ വിഷയത്തിൽ ഒരുപാട് അധ്യാപനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനീങ്ങളെന്ന് പറഞ്ഞാൽ അതൊരു ശരീരം പോലെയാണ്. ഏതെങ്കിലും ഒരവയവത്തിന് അസുഖം ബാധിച്ചാൽ ശരീരം മുഴുവൻ ഉറക്കമൊഴിച്ചും പനിച്ചും അതിൽ പങ്കുചേരും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും ആയിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ അസൂയ കാണിക്കരുത്, നിങ്ങൾ തമ്മിൽ അവഗണിക്കരുത്, അതുപോലെ തന്നെ നിങ്ങളൊരു കെട്ടിടം പോലെയാണ് എന്നിങ്ങനെ ഒരുപാട് സാഹോദര്യത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കൽപ്പനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനു പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു അധ്യാപനമാണ് ഇമാം മുസ്ലിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് എന്ന് പറയുന്നത്. ഇമാം മുസ്ലിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു അധ്യാപനം നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തൻ്റെ അനുജന്മാരോട് പറയുകയാണ്, ഇമാം മുസ്ലിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുജന്മാരോടൈക്കൊണ്ട് പറയുകയാണ്, സാഹോദര്യത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം, ഒരു വിഷയം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹബ്ബത്ത് കിട്ടുവാൻ സാധിക്കുന്ന, ലഭിക്കുവാൻ സാധിക്കുന്ന ഒരു കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹോദര്യത്തിൻ്റെ വിഷയത്തിൽ തൻ്റെ അനുജന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരോട് പറഞ്ഞു, സാർ റജുലുൻ അഖല്ലഹു ഫീ ഖറിയ, ഒരു മനുഷ്യൻ തൊട്ടടുത്ത ഗ്രാമത്തിലെ തൻ്റെ സഹോദരനെ കാണുവാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അങ്ങനെ ഫർസദല്ലാഹു ലഹു മലക്കൻ അലാ മദ്രജതിഹി, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ട ആ ഒരു മുഅ്മിനെ നിരീക്ഷിക്കാൻ വേണ്ടി അവർ നടപ്പാതയിൽ വയ്യിൽ, മദ്രജത്ത് എന്ന് പറഞ്ഞാൽ നടപ്പാതയിൽ വയ്യിൽ ഒരു മലക്കിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നിരീക്ഷിക്കാൻ വേണ്ടി ഏർപ്പെടുത്തി. അങ്ങനെ മലക്കിൻ്റെ അടുക്കലേക്ക് ആ റജുൽ, ആ മനുഷ്യൻ വന്നെത്തിയപ്പോൾ മലക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, ഖാല ഐന തുരീദ്, നീ എങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല അഖല്ലി ഫിഹാദിഹിൽ ഖറിയ, ഈ ഗ്രാമത്തിലെ എൻ്റെ ഒരു സഹോദരനെ കാണുവാൻ വേണ്ടിയാണ്, സഹോദരനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് പോകുന്നത് എന്ന് മലക്കിനോട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മലക്ക് പറഞ്ഞു, ഫഖാല ഹൽ അലൈക മിൻ അമതിൻ തറുബ്ബുഹ, അവന് നിന്നെക്കൊണ്ടെന്തെങ്കിലും ഉപകാരം കിട്ടുവാൻ വേണ്ടിയാണോ, അതല്ലെങ്കിൽ അവന് നിന്നെക്കൊണ്ടെന്തെങ്കിലും കാര്യം സാധിപ്പിച്ചു തരാൻ വേണ്ടിയാണോ നീ അവൻ്റെ അടുക്കലേക്ക് പോകുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല അതൊന്നുമല്ല, ദുനിയാവിൻ്റെ ഒരു ലക്ഷ്യവും എനിക്കില്ല എന്ന് മലക്കിനോട് അദ്ദേഹം പറയുകയാണ്. ഇല്ല ഇന്നി വഹിബുഹൂഫില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു എന്നല്ലാതെ മറ്റൊരു ആവശ്യത്തിനു വേണ്ടിയല്ല ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി, സിയാറത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നത് എന്ന് മലക്കിനോട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മലക്ക് പറഞ്ഞു, ഈ ഒരു മലക്കാണെങ്കിൽ മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചത്. അവസാനം മലക്ക് പറയുകയാണ്, ഖാല ഫഇന്നി റസൂലുള്ളാഹിലേക്ക്, താങ്കളിലേക്ക് ഏർപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ റസൂലാണ് ഞാൻ, താങ്കളിലേക്ക് അയച്ച റസൂലാണ് ഞാൻ എന്ന് ആ മലക്ക് പറയുകയാണ്, അന്നല്ലാഹ ഉഹിബ്ബുക കമ അഹബബ്തഹു, അള്ളാഹു സുബ്ഹാനഹു വതാല താങ്കളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, താങ്കൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതാല താങ്കളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല എന്നെ അയച്ചതെന്ന് ആ മലക്ക് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ, മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ, മറ്റ് ഉദ്ദേശങ്ങളോ അതൊന്നുമില്ലാതെ അവരെ സന്ദർശിക്കാൻ വേണ്ടി, സിയാറത്ത് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഒരു സിയാറത്തിലൂടെ, ആ ഒരു കർമ്മത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ മഹബ്ബത്ത് സ്ഥിരപ്പെടുവാൻ പോലും ആ ഒരു കർമ്മം കൊണ്ട് സാധിക്കുമെന്ന് നമ്മളേറെ ചിന്തിക്കുക, നമ്മളേറെ അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് ലഭിക്കുമെന്നുള്ള ആ ഒരു വിഷയത്തിൽ നമ്മളെല്ലാവരും ആ ഒരു കർമ്മം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല കേട്ടതിലുപരി നമുക്കെല്ലാവർക്കും പ്രാവർത്തികമാക്കാനുള്ള തൗഫീക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറു ഫഇന്നഹു വൽ ഗഫൂറുർ റഹീം.
0: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സഹോദര്യം എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഫാരിസുൽ ഇസ്ലാം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: വോയിസ് ഓഫ് പീസിൽ ഖുർആനിലെ പരന്ന ഭൂമി എന്ന ചർച്ചയുടെ രണ്ടാമത്തെ ഭാഗമാണ് നാം ശ്രവിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്തത് ഷംജാസ് കെ അബ്ബാസ്, ടി കെ നിഷാദ് സെൽഫി, ഡോക്ടർ നസീഫ് പി പി.
2: ഖുർആനിൽ വളരെ കൃത്യമായിട്ട് ഖുർആൻ ഭൂമിയെ കുറിച്ച് ഉപയോഗിച്ച വാക്കാണ് തൊഹാഹ, അല്ലെങ്കിൽ മിഹാദ, അല്ലെങ്കിൽ ജാലിൽ അർദ മിഹാദ. ഖുർആൻ ഉപയോഗിച്ച പദം ഇപ്പോ മിഹാദ എന്നൊക്കെ പറഞ്ഞാൽ തൊഹാഹ, നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നില്ലേ, നിങ്ങൾക്ക് പരത്തി തന്നില്ലേ എന്നൊക്കെ ചോദിച്ചാല് ചില ആളുകൾ ചോദിക്കുകയാണ് ഇപ്പോ നിങ്ങൾക്ക് ഭൂമി ഇപ്പോഴും പരന്നിട്ടാണെന്ന് ചോദിച്ചാല് ഇത് സാമാന്യമായി ഒരു അറബിക് ലിറ്ററേച്ചർ അറിയുന്ന ഒരു ഭാഷാശാസ്ത്രം അറിയുന്ന ഒരാൾക്ക് മനസ്സിലാവും അത് ചില ഉപമകളാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഭൂമി തൊട്ടിലാക്കില്ലെന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. തൊട്ടിലാക്കി എന്ന് ചോദിച്ചാല് ഭൂമിക്ക് തൊട്ടിലിന്റെ ഷേപ്പാണെന്നല്ലോ, നമ്മൾ തൊട്ടിലൊക്കെ സാധാരണ യു ഷേപ്പിലാണല്ലോ ഉണ്ടാവാറുള്ളത്, ആ ഷേപ്പിലാണെന്നല്ലോ. അപ്പൊ പൊതുവില് ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചോ അതിന്റെ രൂപത്തെ കുറിച്ചോ അല്ല അവിടെ പരാമർശം, മറിച്ച് അത് മനുഷ്യന് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്, മനുഷ്യൻ അത് എങ്ങനെയാണ് ആവാസയോഗ്യമാക്കിയിരിക്കുന്നതാണ് ചർച്ച. അവിടെ ഖുർആൻ കൃത്യമായും പറയുന്നത് അത് മനുഷ്യന് പരത്തി കൊടുത്തിരിക്കുന്നു. വെച്ചാൽ നമ്മളൊക്കെ ഇന്ന് ഭൂമിയെ കാണുന്നത് ഒരിക്കലും ഭൂമിയുടെ പുറത്തു നിന്നല്ല, ഭൂമിയെ പരന്ന രൂപത്തിൽ നമ്മൾ കാണുന്നത്, അത് വാസയോഗ്യമാക്കിയിരിക്കുന്നു. അവിടെ ഭൂമിയുടെ ഒരു കംഫേർട്ടിനെ കുറിച്ച് കൃത്യമായി ഖുർആൻ പരാമർശിക്കുന്നു. അങ്ങനെ ഖുർആനിലെ ഒരുപാട് പരാമർശങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തൊരു കാര്യം, ഖുർആനിലെ ആയത്തുകൾ പിന്നീട് ചർച്ച ചെയ്യപ്പെടുന്നത് ഖുർആനിന്റെ അധ്യായങ്ങളെ പരിശോധിക്കുന്നത് പിന്നീട് സ്വഹാബാക്കളും അതിനുശേഷം വന്ന താബിഊകളും എല്ലാമാണ്. ഞാൻ ഒരു കോമൺ ഓഡിയൻസിന് വേണ്ടി വിശദീകരിക്കുകയാണ്, ഖുർആനെ കുറിച്ച് പറയേണ്ടതും ഖുർആനെ കുറിച്ച് വിശദീകരിക്കേണ്ടതും ആരാണ്? അത് കൃത്യമായും ഇസ്ലാമിന്റെ മറ്റെല്ലാ മേഖലകളെയും അറിയുന്ന, അതിനെക്കുറിച്ച് നല്ല അവഗാഹമുള്ള ആളുകളാണ്. സ്വാഭാവികമായി ഇന്ന് ഓൺലൈൻ മീഡിയയിൽ ഏതെങ്കിലും ഒരു ഖുർആന്റെ ആയത്ത് മാത്രം എടുത്ത് ചർച്ച ചെയ്യുന്ന ആൾക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നതല്ല വിഷയം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഖുർആനെ പറ്റിയുള്ള ഈ ചർച്ചയിൽ ഖുർആൻ ഉപയോഗിച്ച പദങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് പിന്നീട് നമ്മളിപ്പോ സഹാബാക്കളുടെ കാലത്തും കമ്പാനിയൻസ് ഓഫ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കമ്പാനിയൻസ് ആയിട്ട് ഉണ്ടായിട്ടുള്ള സ്വഹാബാക്കൾ ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ശേഷം ഇസ്ലാമിക ലോകത്ത് നടന്ന പണ്ഡിതന്മാരുടെ പല ഗ്രന്ഥങ്ങളും കാണാൻ സാധിക്കും. ഇപ്പൊ മജ്മുഉൽ ഫതാവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇബ്നു തൈമിയ റഹ്മഹുള്ള അദ്ദേഹം വിശദീകരിക്കുന്ന ചില ഭാഗങ്ങൾ അദ്ദേഹം പല സ്വഹാബാക്കളെയും പല താബിഊകളെയും എല്ലാം കോട്ട് ചെയ്തുകൊണ്ട് ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അവിടെ വളരെ കൃത്യമായും അദ്ദേഹം പരാമർശിക്കുന്നത് ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ചാണ്. ഞാൻ അത് വിശദീകരിക്കുന്ന ഒരിക്കലും ഈ ആരിഫ് ഹുസൈൻ ദൈവത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇത്തരം ഓൺലൈൻ മീഡിയയുടെ കാഴ്ചക്കാർക്ക് വേണ്ടിയോ അല്ല, മറിച്ച് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സാധാരണ ജനങ്ങളുണ്ട്, അവർക്ക് വേണ്ടി പറയുകയാണ്. ഇതിന്റെ ആഴം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ മാത്രം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ശാസ്ത്രീയമായ ഈ ഒരു വിഷയത്തിലും ഇസ്ലാമിന്റെ കൈകാര്യം എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. AD 800 യഥാർത്ഥത്തിൽ ഖലീഫ മഹ്മൂദിന്റെ കാലത്ത് കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ശാസ്ത്രജ്ഞന്മാരെ ഒരുമിച്ച് കൂട്ടുകയും വ്യത്യസ്തമായ ശാസ്ത്ര ശാഖകളിൽ വളരെ അവഗാഹമുള്ള ഗവേഷണം നടത്താൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അൽബിറൂനിയെ പോലെയുള്ള ആളുകളെല്ലാം ഇന്നിപ്പോ നാസയൊക്കെ അൽബിറൂനിയുടെ പേരിൽ ചന്ദ്രനിലൊക്കെ ചില ഗർത്തങ്ങൾക്ക് പേരിട്ടിട്ടുണ്ടെന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പോൾ അൽബിറൂണി ക്രേറ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാസയുടെ ചന്ദ്രനിലെ പല ഗർത്തങ്ങൾക്കും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പേരിടുന്ന കാഴ്ചകൾ അത് ഒരു പക്ഷേ സാധാരണക്കാർ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോ അൽബിറൂണിയെ പോലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ കൃത്യമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും. ഇപ്പൊ അൽബിറൂണി അന്ന് ഭൂമിയുടെ റേഡിയസ് അളന്നിട്ട് അന്ന് അദ്ദേഹം പറയുന്നത് 6370 എന്നാണ്. ഇന്ന് ഇപ്പൊ ഞാൻ ഈ വിഷയമായി എന്താ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഏകദേശം 18th century കഴിഞ്ഞിട്ട് പോലും ഭൂമിയുടെ ഈ റേഡിയസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ്. ഇന്നും ഒരുപക്ഷെ ശാസ്ത്രീയമായ പരാമർശങ്ങൾ വെച്ചുകൊണ്ട് പറയുന്ന കണക്കുകൾ അൽബിറൂനി അന്ന് പറഞ്ഞ ആ കണക്കിൽ നിന്നും 1% ചെറിയൊരു എറർ മാത്രമേ കാണാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോ അതേ സമയത്തിനുള്ള അൽ ഫർഗാവി ഭൂമിയുടെ ചുറ്റളവിനെ കുറിച്ച്, ഭൂമിയുടെ പെരിമീറ്ററിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നത് അദ്ദേഹം പറയുന്നത് 40,248 km എന്നാണ് ഭൂമിയുടെ ചുറ്റളവിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ആധുനിക ശാസ്ത്രം ഈ വിഷയം കൈകാര്യം ചെയ്തത് എന്നാണ്? ഞാൻ ഈ വിഷയം പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ മനുഷ്യൻ ലോകത്തെ കാണാൻ തുടങ്ങിയിട്ട് വെറും 300 വർഷമായിട്ടുള്ളൂ. മനുഷ്യൻ ലോകത്തെ എന്ന് പറഞ്ഞാല് സ്പെയിനിലുള്ള മഗല്ലൻ ഭൂമിയെ ഒരു തവണ ചുറ്റിക്കറങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നതും ഭൂമിയെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി തയ്യാറെടുത്ത് അദ്ദേഹം അത് പാതി വെച്ച് ഉപേക്ഷിക്കുകയും പിന്നീട് അദ്ദേഹത്തിനെ തുടർന്നുകൊണ്ട് മറ്റൊരു വ്യക്തി അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നത് 16th century. നമ്മൾ വെറും 400 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് വരെയും സ്പെയിനിലുള്ള ഒരാൾക്ക് ഇന്ത്യയെക്കുറിച്ചോ ഇന്ത്യയിലുള്ള ഒരാൾക്ക് അമേരിക്കയെക്കുറിച്ചോ അറിയാത്ത കാലത്ത് യാത്രാ മാർഗം വഴി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിരുന്ന കാലത്താണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂമിയുടെ സർക്കംഫറൻസും ഭൂമിയുടെ റേഡിയസും വളരെ ആഴത്തിൽ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇത് എന്ത് വെച്ചിട്ടാണ് കൈകാര്യം ചെയ്തത്? നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയാറുണ്ട്, മെസ്സിയെയും നാട്ടിലെ കണ്ടംകളി കളിക്കുന്ന ആളെയും വെച്ച് കമ്പയർ ചെയ്തത്. ഞാൻ നാടൻ ഭാഷയിൽ പറയട്ടോ, അത് അത് വളരെ കറക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകളുടെ ഒരു ഒരു ഒരു പൊതുരൂപം, അവരുടെ ഒരു പാരാമീറ്റർ എന്നൊക്കെ പറയാലോ, അളവുകോലുകൾ, അത് വളരെ രസകരമാണ്. വലിയ ആഴമുള്ള പണ്ഡിത, ഇപ്പോ മജ്മുഅ് ഫതാവ എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥം മാത്രം വോളിയങ്ങളാണ്. പക്ഷേ അത്തരത്തിലുള്ള ഇപ്പൊ ഇസ്ലാമിലെ അടിസ്ഥാന ഗ്രന്ഥമായി അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണത്തിലെ ഏറ്റവും ആദ്യത്തേത് ഖുർആനാണ്. ഖുർആൻ പോലും ഒരു ആവർത്തി വായിക്കാത്ത ആളുകളാണ് ഈ വിഷയത്തിലേക്ക് കമന്റുകൾ പറയുന്നത്. വളരെ രസകരമാണ്. ഞാൻ അവസാനമായി ഒരു കമന്റ് കൂടി കൂട്ടിച്ചേർക്കട്ടെ. ശാസ്ത്രീയമായി വിഷയത്തെ കൈകാര്യം ചെയ്യുന്നിടത്ത് ഇസ്ലാമിന്റെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിലപാട് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ശാസ്ത്രീയമായ ഒരുപാട് പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. മാത്രമല്ല ഖുർആനിലും അതിനുശേഷം ഇസ്ലാമിക പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്നും ആധുനിക അൽഗുരുതവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇബ്നു അൽ ഖവാരസ്മിയെ കാണാൻ സാധിക്കും, അൽ ഫറാബിയെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഇബ്നു ഹൈതമിനെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഇബ്നു ഫിർനാസിനെ കാണാൻ സാധിക്കും. ഇത്തരം ആളുകളൊക്കെ ഇപ്പൊ മാഗ്നസ് എഫക്ട്, ഇന്ന് വിമാനം പറക്കുന്ന മാഗ്നസ് എഫക്റ്റുമായി ബന്ധപ്പെട്ട വിഷയം വളരെ കൃത്യമായി അതിന്റെ രൂപരേഖകൾ വരച്ച ആളാണ് ഇബ്നു ഫിർനാസ് എന്ന് പറയുന്നത്. മോഡേൺ, നമ്മളിപ്പോ റൈറ്റ് ബ്രദേഴ്സിനെ കുറിച്ചൊക്കെ സാധാരണ കുട്ടികൾ പഠിക്കുമെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആധുനിക ലോകത്തിന്റെ ചരിത്ര സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും 18-ാം നൂറ്റാണ്ടോടുകൂടി ഇംപീരിയലിസത്തിന്റെ, യൂറോപ്യൻ കൊളോണിയലിസത്തിന്റെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെട്ട രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഞാനൊരു കണക്ക് മാത്രം നിങ്ങൾക്ക് പറയാം, ഇത് എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും സെർച്ച് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ലോകത്തെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികൾ എന്ന് ലോകത്ത് എണ്ണുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയോ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് യൂണിവേഴ്സിറ്റികളും ഇന്ന് ഇംഗ്ലണ്ടിലാണുള്ളത്. ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിലെയും അറബിക് ഡിപ്പാർട്ട്മെന്റുകൾ, ഇന്നിപ്പോ ഈ പരാമർശങ്ങളൊക്കെ വലിയ ചർച്ച ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ ദഹാഹ എന്താണ്, വിഹാദ എന്താണ്, ഭൂമിയെ കുറിച്ച് ഖുർആൻ ഇങ്ങനെയല്ലേ പറഞ്ഞൊക്കെ ചർച്ച ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഇന്നും അവരുടെ അറബിക് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ആരംഭിച്ചു നോക്കി നിങ്ങൾക്ക് 16-ാം നൂറ്റാണ്ടിന് മുൻപ് കാണാൻ സാധിക്കും. എന്നാൽ അവിടെ ഇന്ന് നമ്മൾ പറയുന്ന ഈ പറയുന്ന ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റോ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റോ ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചാൽ അത് പിന്നീട് ഏകദേശം 400 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ആരംഭിച്ചിട്ടുള്ളത്. കൃത്യമായ കണക്കുകളിൽ പറഞ്ഞാൽ യൂറോപ്പിലടക്കം അന്ന് അന്തലൂസ് അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് സ്പെയിനിലേക്ക് അറബിക് ഗ്രന്ഥങ്ങൾ, എന്ന് വെച്ചാൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ധാരാളമായി ഗവേഷണം നടത്തി എഴുതിയ അറബി ഗ്രന്ഥങ്ങളെ പിന്നീട് കൈമാറപ്പെടുകയും അങ്ങനെ സ്പെയിനിലൊക്കെ ടോളമിയെ പോലുള്ള ഒരുപാട് ആളുകൾ, ഫിലോസഫേഴ്സ് ആയിട്ടും സയൻസിസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടി അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും പിന്നീട് ഇംഗ്ലീഷിൽ അതിനെ കുറിച്ച് പഠിക്കുകയും ചെയ്തതിനു ശേഷം ഏകദേശം വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് യൂറോപ്യൻ ലോകം ഇരുട്ട് നിറഞ്ഞ ഡാർക്ക് ഏജിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ എന്റെ യൂറോപ്പിനെ പരാമർശിക്കാൻ കാരണം എന്താണെന്നറിയോ, ഇന്ന് ഇവിടെ ശാസ്ത്രത്തെ കുറിച്ച് വലിയ രീതിയിൽ പുലമ്പുന്ന ആളുകളൊക്കെ അറിയാൻ വേണ്ടി പറയുകയാണ്, യൂറോപ്പ് ശാസ്ത്രം പറയുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആർക്കും ഈ വിഷയങ്ങൾ അറിയില്ലായിരുന്നു. അല്ലാതെ ഇവിടെ ഏതെങ്കിലും കേരളത്തിലെ രണ്ടാളുകൾ പോയിട്ട് കണ്ടുപിടിച്ച വിഷയമല്ലല്ലോ ഇത്. ഇന്നും യൂറോ സെൻട്രിസം എന്ന പേരിൽ സയൻസിനെ മൊത്തം യൂറോപ്യൻ ചുറ്റും റിവോൾവ് ചെയ്യിക്കുന്ന ആളുകൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഇവിടെ ഒരു ചരിത്രമുണ്ട്. യൂറോപ്യന്മാർ ഈ ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ്, ഒരു പക്ഷേ ഈ പറയുന്ന സ്പെറിക്കൽ ട്രിഗണോമെട്രിയെ കുറിച്ച് പറയുന്നതിന് മുൻപ്, ഈ പറയുന്ന രൂപത്തെ കുറിച്ച് ഐസക് ന്യൂട്ടൺ പ്രതിപാദിക്കുന്നതിന് മുൻപ് അത്തരം വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അറബിക് ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ച ശാസ്ത്രവും സാമൂഹികതയും ഫിലോസഫിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും പഠിക്കുന്നിടത്താണ് നിങ്ങൾക്ക് കൃത്യമായ ലോകധാരണ ഉണ്ടാവുക എന്നാണ് കൂട്ടിച്ചേർക്കാനുള്ളത്.
3: വളരെ കൃത്യമായിട്ടാണ് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ വളരെ ശാസ്ത്രീയമായിട്ടുമൊക്കെയാണ് ഷംജാസ് അവതരിപ്പിച്ചത്.
0: കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സുപ്രധാന ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ നാം കേട്ടത്. ഖുർആനിലെ പരന്ന ഭൂമി എന്ന വിഷയത്തിൽ സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നടന്ന സംസാരത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നാം കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തത് ഷംജാസ് കെ അബ്ബാസ്, ടി കെ നിഷാദ് സെൽഫി, ഡോക്ടർ നസീബ് പി പി.
1: Peace Radio. Tune to reality.

വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവികമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: ആരോഗ്യമുള്ള മനസ്സ് അനുഗ്രഹീത സമൂഹം. പീസ് റേഡിയോയിലിനി ആരോഗ്യ വിചാരം. സ്തനാർബുദം: ശസ്ത്രക്രിയയിൽ സ്തനം പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടതുണ്ടോ? നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഷഫീഖ് ഷംസുദ്ദീൻ, കൂടെ മൂസ PP.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വബിഹി അജ്മൈൻ. പീസ് റേഡിയോയുടെ ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇൻഷാല്ലാ, ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയാണ് വരുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള ഭാഗങ്ങളാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നും അതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും അതിൻ്റെ ഒരു ടെസ്റ്റിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ചർച്ചയിൽ നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ സർജിക്കൽ ഓങ്കോളജി സീനിയർ കൺസൾട്ടൻറ്റും അതുപോലെ ഓങ്കോപ്ലാസ്റ്റിക്

0: ബ്രസ്റ്റ് സർജനും കൂടിയായ ഡോക്ടർ ഷഫീഖ് ഷംസുദ്ദീൻ സാറാണ്. സാറെ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സാറേ. സാർ, അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ സ്തനാർബുദത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, എന്താണെന്നും അതിൻ്റെ കാരണം, അതുപോലെ അത് പിന്നെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നും ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ നമ്മൾ പറഞ്ഞു വെച്ചത് സാർ ഒരു ട്രിപ്പിൾ ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറഞ്ഞത്, മൂന്ന് ഘട്ടത്തിലായിട്ടുള്ള ടെസ്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ചികിത്സാ രീതിയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ചികിത്സകളുള്ളത്? പിന്നെ ഇതിപ്പോൾ നമുക്കൊരു ആൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് കൺഫേം ആയ സ്ഥിതിക്ക് ഇന്ന് അവൈലബിളായിട്ടുള്ള ചികിത്സകൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ?
1: ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സ പ്രധാനമായും മൂന്ന് ചികിത്സാ രീതികളാണുള്ളത്. അപ്പോൾ അതിൽ മൂന്ന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഇൻവോൾവ്മെൻറ്റ് വേണം, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് മൂന്നും കൂടി ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല, അതിന് മൂന്ന് ആൾക്കാരാണ് ചെയ്യേണ്ടത്. ആ ടീമാണ് ബ്രസ്റ്റ് ക്യാൻസറിനെ ഇന്ന് ഏറ്റവും ഫലപ്രദമായി ചികിത്സിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്.
0: മൂന്ന്
1: സ്പെഷ്യലിസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമുക്ക് വർഷങ്ങളായി നിലനിൽക്കുന്നുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ശസ്ത്രക്രിയയാണ്, സർജറിയാണ്. അപ്പോൾ അത് ചെയ്യുന്നത് സർജിക്കൽ ഓങ്കോളജിസ്റ്റ്. അപ്പോൾ എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സർജിക്കൽ ഓങ്കോളജി അഥവാ ക്യാൻസർ സർജറിയാണ്. അതിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ആളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ നൂതന സംവിധാനമായ ഓങ്കോപ്ലാസ്റ്റിക് സർജറിയൊക്കെ അറിയാവുന്ന ആളാണെങ്കിൽ ചികിത്സ ഒന്നുകൂടി നമുക്ക് ഓപ്ഷൻസ് വർദ്ധിക്കും. പിന്നെ രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മെഡിക്കൽ ഓങ്കോളജി അഥവാ മരുന്നുകൾ കൊടുത്തുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾ ഓങ്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ മെഡിക്കൽ ഓങ്കോളജിസ്റ്റിനെയാണ്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് അത് ഒരാളല്ല, ആക്ച്വലി മൂന്ന് ഓങ്കോളജിസ്റ്റ് ഉണ്ട്. അതിൽ ഒന്ന് സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, പിന്നെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, മൂന്നാമത് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്. അതിൽ ഈ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് മരുന്നുകൾ, അപ്പോൾ പൊതുവെ കീമോതെറാപ്പി പോലുള്ള മരുന്നുകൾ കൊടുക്കും, അതിലൂടെയുള്ള ചികിത്സയാണ്. മൂന്നാമത് വരുന്നത് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയാൻ വികിരണ ചികിത്സ എന്ന് പറയാം, അത് ലൈറ്റ് അടിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ മൂന്ന് ചികിത്സാ രീതികളാണ് പൊതുവെ ഉള്ളത്. ഇതിൽ ഏതൊക്കെ ഉപയോഗിക്കണം, ഏത് ക്രമത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് അസുഖത്തിൻ്റെ സ്റ്റേജിനെയും അതിൻ്റെ ജൈവ സ്വഭാവത്തെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും.
0: ഓക്കെ, അപ്പോൾ സാർ പറഞ്ഞു വന്നത് നമുക്കൊരു മൂന്ന് ടീം അടങ്ങുന്ന ടീമാണ്, അതായത് സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്,
1: റേഡിയേഷൻ
0: ഓങ്കോളജിസ്റ്റ്. അപ്പോൾ ഇവ അടങ്ങുന്ന ഒരു ടീം വെച്ചിട്ടാണ് നമ്മൾ ഇത് തുടങ്ങുക. അപ്പോൾ രോഗനിർണയത്തിന് ശേഷം ഇതിൽ ഏത് ചികിത്സയാണ് നമ്മൾ ആദ്യം തുടങ്ങുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ സാറ് സൂചിപ്പിച്ചത് ക്യാൻസറിൻ്റെ സ്റ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ജൈവ സ്വഭാവം, ഇത് എത്ര കണ്ട് പ്രാധാന്യമുണ്ട്, അതിനൊന്നും കൂടി വിശദീകരിച്ച് പറയാമോ?
1: അതെ, ക്യാൻസറിൻ്റെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് ക്യാൻസർ നമ്മുടെ അസുഖത്തിൽ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേജിനെ നമ്മൾ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ അഞ്ച് സ്റ്റേജുകളുണ്ട്. സ്റ്റേജ് സീറോ, അത് പടരുന്ന ക്യാൻസർ അല്ല, അതിന് മുന്നോടിയായി നമ്മൾ കണ്ടെത്തുന്ന ഒരു സ്റ്റേജാണ്. പിന്നെ വരുന്നതാണ് ആൾക്കാർക്ക് അറിയാവുന്ന സ്റ്റേജ് 1, 2, 3, 4. ഇതിൽ സ്റ്റേജ് 4 എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജാണ്. ശരീരത്തിൻ്റെ മറ്റ് ഏതെങ്കിലും അവയവങ്ങളിലേക്ക്, ഉദാഹരണം ലങ്സ്, എല്ലുകൾ, ലിവർ തുടങ്ങിയ ഭാഗങ്ങളിൽ, ബ്രെയിനിൽ ഒക്കെ വ്യാപിച്ച ക്യാൻസർ, ആ അവസ്ഥയിൽ നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റേജല്ല. പ്രധാനമായും ചികിത്സ മിക്കവാറും മരുന്നുകൾ, അതായത് മെഡിക്കൽ ഓങ്കോളജിസ്റ്റിൻ്റെ ചികിത്സയായിരിക്കും. സർജിക്കൽ ഓങ്കോളജിസ്റ്റിനും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റിനും കുറച്ച് കാര്യങ്ങളെ ചെയ്യാനുണ്ടാവുള്ളൂ. അതാണ് ഫോർത്ത് സ്റ്റേജ്. അതിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധ്യം ആവില്ല, പക്ഷേ പേഷ്യൻറ്റിൻ്റെ ആയുസ് നമുക്ക് പരമാവധി നീട്ടിക്കൊടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. പിന്നെ അതിന് മുമ്പ് വരുന്നതാണ് ഏർലി സ്റ്റേജ്. ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് 1ഉം 2ഉം, ചുരുക്കി പറഞ്ഞാൽ 5 സെൻറ്റിമീറ്ററിൽ താഴെ സൈസുള്ള ബ്രസ്റ്റ് ക്യാൻസറുകൾ, കക്ഷത്തിലെ കഴലകളിലേക്ക് അധികം വ്യാപിച്ചിട്ടില്ലാത്ത ബ്രസ്റ്റ് ക്യാൻസർ. ഈ സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാലാണ് നമുക്ക് മാക്സിമം, അതായത് ഒരു 85% മുതൽ 99% വരെ ചികിത്സയിലൂടെ നമുക്ക് പരിപൂർണ രോഗമുക്തി കിട്ടാവുന്നതാണ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ സർജറിയാണ്. കൂടാതെ ഇത് വീണ്ടും വരാതിരിക്കാൻ അല്ലെങ്കിൽ മുഴകളുടെ വലിപ്പം കുറയ്ക്കാനൊക്കെ കീമോതെറാപ്പി മരുന്നുകൾ ഉപയോഗിക്കും. അതേപോലെ തന്നെ റേഡിയേഷൻ ചികിത്സ സർജറിക്ക് ശേഷം ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് ഇതിൻ്റെ ചെറിയ കോശങ്ങൾ മാറിലെവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊലിപ്പുറത്തുണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കും. സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ ഇയർലി സ്റ്റേജിൻ്റെയും ലാസ്റ്റ് സ്റ്റേജിൻ്റെയും, അതായത് ഫോർത്ത് സ്റ്റേജിൻ്റെ ഇടയിലുള്ള ഒരു അവസ്ഥയാണ്. അത് യൂഷ്വലി 5 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള ട്യൂമറുകൾ അല്ലെങ്കിൽ കക്ഷത്തിൽ 3-ലധികം കഴലകളിലേക്ക് വ്യാപിച്ചിരിക്കുന്ന സ്റ്റേജ്. ആ സ്റ്റേജിൽ ആദ്യത്തെ ചികിത്സ പലപ്പോഴും കീമോതെറാപ്പി ആയിരിക്കും. കീമോതെറാപ്പി കൊടുത്ത് നമുക്കിതിൻ്റെ വലിപ്പം കുറയ്ക്കുക, ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ നോക്കിയതിന് ശേഷം സർജറി, അതിനുശേഷം റേഡിയേഷൻ. സ്റ്റേജ് ബേസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മൾ സ്റ്റേജിനത്രത്തോളം അല്ലെങ്കിൽ സ്റ്റേജിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് ട്യൂമറിൻ്റെ ജൈവ സ്വഭാവം. അത് മനുഷ്യരുടെ കാര്യം പറയും പോലെയാണ്. ഇപ്പോൾ വലിപ്പമുള്ള ആൾ എപ്പോഴും അപകടകാരി ആയിക്കൊള്ളണമെന്നില്ല ശരീര വലിപ്പമുള്ളവർ. അതേപോലെ ഉള്ളനായിട്ടിരിക്കുന്ന ആൾ എപ്പോഴും നല്ല സ്വഭാവമുള്ള ആയിക്കൊള്ളണമെന്നും ഇല്ല. ക്യാൻസറിൻ്റെ സ്റ്റേജും അതുപോലെയാണ്. ഏർലി സ്റ്റേജ് ആണെങ്കിലും ചിലപ്പോൾ അപകടകാരിയായിരിക്കും ക്യാൻസർ. അപ്പോൾ അതറിയാൻ നമുക്ക് ഞാൻ നേരത്തെ ആദ്യത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ കോർ നീഡിൽ ബയോപ്സിയിലൂടെ സാധിക്കും. FNAC ടെസ്റ്റിലൂടെ പറ്റില്ല. അപ്പോൾ കോർ നീഡിൽ ബയോപ്സി ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം അതാണ്. അപ്പോൾ അതിലൂടെ ഇതിൻ്റെ സ്വഭാവം മോശമാണെന്ന് കണ്ടാൽ ഏർലി സ്റ്റേജ് ആണെങ്കിൽ പോലും നമ്മൾ ആദ്യമേ തന്നെ കീമോതെറാപ്പി ചെയ്തിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ക്യാൻസറുകൾ പൊതുവേ ഒരു 20% വരെയാണ് വരിക. അപ്പോൾ 80% ഏർലി സ്റ്റേജിലുള്ള ക്യാൻസറുകൾ യൂഷ്വലി ഹോർമോൺ പോസിറ്റീവ് ഒക്കെ ആയിട്ടുള്ള ട്യൂമറുകൾ, ഹെർ2 നെഗറ്റീവ് എന്ന് പറയുന്ന ടൈപ്പ് ട്യൂമറുകൾ ആദ്യമേ സർജറി, പിന്നെ ആവശ്യമെങ്കിൽ കീമോതെറാപ്പി, പിന്നെ റേഡിയേഷൻ തെറാപ്പി ആവശ്യമെങ്കിൽ. ഇങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോവുക.
0: ഇപ്പോൾ നമ്മൾ സ്തനാർബുദത്തിലെ ശസ്ത്രക്രിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പിന്നെ പൂർണ്ണമായിട്ടും ബ്രസ്റ്റ് നീക്കം ചെയ്യുന്നതാണോ അതിൻ്റെ രീതി, അല്ലെങ്കിൽ അതങ്ങനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാതെ പിന്നെ ആ ഭാഗം മാത്രം നീക്കം ചെയ്യലോ, എങ്ങനെയാണോ ഒന്ന് വിശദീകരിക്കാം.
1: ഈ സ്തനാർബുദത്തിൻ്റെ സർജറി ഒരു പ്രധാന ചികിത്സയായി വരുന്നത് 19th century അവസാനമാണ്. അപ്പോൾ അമേരിക്കയിലെ വില്യം ഹാൽസ്റ്റെഡ് എന്ന് പറയുന്ന മോഡേൺ സർജറിയുടെ പിതാവ് എന്ന് വാഴ്ത്തപ്പെടുന്ന ഒരു സർജനാണ് ഈ മാസ്റ്റെക്ടമി, അതായത് ബ്രസ്റ്റ് മുഴുവൻ റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ആ സമയത്ത് നമുക്ക് ഈ ക്യാൻസറിൻ്റെ ഇതിൻ്റെ ജൈവ സ്വഭാവത്തെക്കുറിച്ചും ഇതിൻ്റെ ബിഹേവിയറിനെ കുറിച്ചും ഒക്കെ ഉള്ള അറിവ് പരിമിതമായിരുന്നു. എന്നിരുന്നാലും ഈ ട്രീറ്റ്മെൻറ്റ് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ, കാരണം കീമോതെറാപ്പി മരുന്നുകളോ റേഡിയേഷൻ ചികിത്സയോ ഒന്നും വികസിച്ചിട്ടിരുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 100 വർഷത്തോളം ഇത് തന്നെയായിരുന്നു മെയിൻ ട്രീറ്റ്മെൻറ്റ്. 1980s അമേരിക്കയിലും ഇറ്റലിയിലും നടന്ന സുപ്രധാന ചില ഗവേഷണ പഠനങ്ങളുടെ ഫലമായി സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള സർജറി ഈ സ്തനം പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുള്ള സർജറിക്ക് തുല്യമാണ് എന്ന് തെളിയിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ 1000s സ്ത്രീകളെ ഈ 2 ഗ്രൂപ്പായി തിരിച്ച്, ഒരു ഗ്രൂപ്പിൽ മാറു മുഴുവൻ നീക്കം ചെയ്യുകയും മറ്റൊരു ഗ്രൂപ്പിന് സ്തനം നിലനിർത്തിക്കൊണ്ട് ട്യൂമറിനെ മാത്രം നീക്കം ചെയ്തുകൊണ്ടും അതിനുശേഷം റേഡിയേഷൻ കൊടുത്തുകൊണ്ടുമുള്ള ട്രീറ്റ്മെൻറ്റ്, അതിനെ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി, സ്തന സംരക്ഷണ ശസ്ത്രക്രിയ എന്ന് പറയും, അതുമായി താരതമ്യം ചെയ്തു. താരതമ്യം ചെയ്ത് 20 വർഷത്തോളം, 1, 2, 5 20 വർഷത്തോളം ഈ 2 ഗ്രൂപ്പിൽ ഉൾപ്പെട്ട സ്ത്രീകളെയും പിന്തുടർന്ന് പഠിച്ചു. അതിൽ മനസ്സിലാക്കിയത് അസുഖം വീണ്ടും വരാനുള്ള സാധ്യത, ആരോഗ്യികൾ ജീവിച്ചിരിക്കാനുള്ള ആയുർദൈർഘ്യം, ഈ കാര്യങ്ങളെല്ലാം 2 ഗ്രൂപ്പിലും തുല്യമാണെന്ന് കണ്ടെത്തി. 2000s ഇതിൻ്റെ ഇത് മെഡിക്കൽ ജേണലുകൾ പ്രസിദ്ധീകരിച്ചത്. ഇന്ന് നമ്മൾ കാണുന്നത് അവിടുന്ന് നമ്മൾ 25 വർഷത്തോളം മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ നടന്ന പഠനങ്ങളിൽ വളരെ കൗതുകകരവും എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായ ഒരു റിസൾട്ടുമാണ് കാണുന്നത്. അതായത് ബ്രസ്റ്റ് നിലനിർത്തുമ്പോൾ ബ്രസ്റ്റ് നീക്കം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നു എന്നാണ് കഴിഞ്ഞ ദശാബ്ദത്തിൽ വന്ന ഒട്ടനവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 20% കൂടുതൽ ബെനിഫിറ്റ്, അതായത് അസുഖം വരാനുള്ള സാധ്യത കുറവ്, അതേപോലെ ആയുർദൈർഘ്യം കൂടുന്നു എന്നൊക്കെ കാണപ്പെടുന്നുണ്ട്.
0: ഈ ലാസ്റ്റ് 20 വർഷത്തെ പഠനം കൂടി
1: മുൻനിർത്തിക്കൊണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത ദശാബ്ദത്തിലുണ്ടായ ഞാൻ ഈ പറഞ്ഞ പഠനങ്ങൾക്കെതിരെ ഒരുപാട് നമുക്ക് എന്താ പറയുക ശാസ്ത്രീയമായ എതിർപ്പുകൾ ചില വിഭാഗങ്ങളിൽ നിന്ന് വന്നാൽ പോലും നമുക്ക് മിനിമം പറയാവുന്നത് കഴിയാവുന്ന കേസുകളിലെല്ലാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചികിത്സാ സൗഖ്യം കണക്കിലെടുത്തുകൊണ്ട്, അവരുടെ ശരീരസങ്കല്പം കണക്കിലെടുത്തുകൊണ്ട്, അവരുടെ ഇമോഷണൽ സ്റ്റാറ്റസ് കണക്കിലെടുത്തുകൊണ്ട്, വൈകാരികമായ വശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കഴിയുമെങ്കിൽ സ്തനം നിലനിർത്തിക്കൊണ്ട് ട്യൂമറിനെ വേരുകളോടുകൂടി നീക്കം ചെയ്തുകൊണ്ടുള്ള സർജറി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന് പറയും.
0: താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇമോഷണൽ ഭാഗം കൂടിയാണ്, അങ്ങനെ തന്നെ നമുക്കത് പറയണം. അപ്പോൾ നിലനിർത്തുന്നതാണ് കുറച്ചുകൂടി അവർക്കും ഒരു മാനസികമായിട്ട് ഒരു സമാധാനവും കിട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സർജറിയിൽ ഉണ്ടായിട്ടുള്ള നൂതന സംവിധാനങ്ങൾ, ഇപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, സ്റ്റഡീസ് വന്നു, അതിനൊക്കെ തുടർന്ന് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, ഇപ്പോൾ എസ്പെഷ്യലി താങ്കളുടെ ഒരു സ്പെഷ്യാലിറ്റി ഓങ്കോ പ്ലാസ്റ്റിക്കോ പോലെയുള്ള, അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ?
1: ഈ ഓങ്കോപ്ലാസ്റ്റിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഓങ്കോപ്ലാസ്റ്റി എന്ന വാക്ക് പരിശോധിച്ചാൽ രണ്ട് വാക്കുകൾ സംയോജിപ്പിച്ചുണ്ടായതാണ്. ഓങ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം ക്യാൻസർ എന്നാണ്, അതാണ് ഓങ്കോളജി എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി, റീഷേപ്പ് ചെയ്യുക, പുനർരൂപകൽപ്പന ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വരിക, അതായത് ക്യാൻസറിനെ റിമൂവ് ചെയ്യുക, അതോടൊപ്പം മാറിനെ റീഷേപ്പ് ചെയ്യുക എന്നുള്ള രീതി ആണ് നമ്മൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാധാന്യം, ഏറ്റവും വലിയ പ്രാധാന്യം, ഇത് 1900

0: ഒരു മാറിൻ്റെ നല്ലൊരു ഭാഗം നമ്മൾ ട്യൂമർ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നീക്കം ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള മാറിലെ ആവശ്യത്തിന് സ്ഥാനത്തിൻ്റെ കോശങ്ങളുണ്ടാവില്ല നമുക്കൊരു പുതിയ മാറുണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്ന് നമ്മൾ തൊലിയും കൊഴുപ്പും അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തുന്നി യോജിപ്പിച്ചാൽ മാത്രമേ ആ മാറിൻ്റെ ഷേപ്പ് നിലനിർത്താൻ പറ്റൂ. അപ്പോൾ അതിനെയാണ് ഇതിനെ ഫ്ലാപ്പുകൾ എന്ന് പറയും, നമ്മൾ ഈ കൊണ്ടുവരുന്ന തൊലിയും കൊഴുപ്പും. അപ്പോൾ അങ്ങനെ ഫ്ലാപ്പുകൾ ഉപയോഗിച്ച് ചെയ്യുന്നത് വോളിയം റീപ്ലേസ്മെൻറ്റ്. പിന്നൊന്ന് വോളിയം ഡിസ്പ്ലേസ്മെൻറ്റ്. വോളിയം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ള മാറുകളിൽ വലിയ ട്യൂമറുകൾ റിമൂവ് ചെയ്താൽ വേറെ ഒരു ഫ്ലാപ്പ് ഉപയോഗിക്കാതെ ആ മാറിൻ്റെ ഭാഗങ്ങൾ തന്നെ റീഅറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ഒരു അല്പം ചെറിയ ഷേപ്പ് സൈസാണെങ്കിലും ഷേപ്പിലുള്ള ഒരു മാറുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വോളിയം റീപ്ലേസ്മെൻറ്റ് ഉപയോഗിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് സർജറി ചെയ്യേണ്ടി വരും, ആ ഭാഗത്തൊരു മുറിവുണ്ടാകും. അത് പലപ്പോഴും ഒരു വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകാറില്ല, അവിടുത്തെ മുറിവും ഉണങ്ങിക്കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. ചില സ്ത്രീകൾക്ക് അതൊരു വിഷമമാണ്, അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ ശ്രമിക്കും. അത്തരം സ്ത്രീകൾക്ക് ഇംപ്ലാൻറ്റുകൾ, ആർട്ടിഫിഷ്യൽ ഇംപ്ലാൻറ്റുകൾ, സിലിക്കോൺ ഇംപ്ലാൻറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണമെൻ്റെ റിക്കവറിയെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറിയുടെ റിക്കവറി എന്ന് പറയുന്നത് വാസ്തവത്തിൽ പറഞ്ഞാൽ മുറിവുണങ്ങുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിൽ ആന്തരിക അവയവത്തിൽ ചെയ്യുന്ന ഒരു സർജറി അല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ മറ്റ് ദൈനംദിന ആക്ടിവിറ്റീസിൽ വലിയ റെസ്ട്രിക്ഷൻ വരുന്നില്ല. ഈ മുറിവ് ഉണങ്ങാൻ പലപ്പോഴും നമ്മൾ അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചുകളാണ് ഓങ്കോപ്ലാസ്റ്റിക് സർജറിയിൽ ഉപയോഗിക്കുക. അപ്പോൾ പാടുകളൊക്കെ കുറഞ്ഞിരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് എടുക്കേണ്ടിയും വരുന്നില്ല. അപ്പോൾ ഈ മുറിവ് ഉണങ്ങിക്കിട്ടുക എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര മാസം കൊണ്ട് അത് ഉണങ്ങിക്കിട്ടും. പക്ഷേ ഈ ഒന്നൊന്നര മാസവും പേഷ്യൻ്റ് ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ആയാലും മറ്റ് ബ്രസ്റ്റ് ക്യാൻസർ സർജറികൾ മിക്കവാറും ആയാലും ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ദിവസം പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടാവുന്നതാണ്. അധികം വേണ്ട, ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിലേത് ചെയ്താലും. വീട്ടിലെത്തിയതിന് ശേഷം പേഷ്യൻറ്റിന് പരമാവധി നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് അഡ്വൈസ് ചെയ്യുന്നത്. അതായത് കട്ടിലിൽ കയറി സദാസമയം കിടക്കാതെ നിങ്ങൾ എണീച്ച് നടക്കുക, ചെറിയ ജോലികൾ ഇപ്പോൾ പാചകം പോലുള്ള ചെറിയ ജോലികളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെയ്യുക, എഴുതുക, വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക
1: എന്നുള്ളത്,
0: ആയാസമില്ലാത്ത ജോലികൾ ചെയ്യുക. അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ഓപ്പറേഷൻ്റെ റിപ്പോർട്ട് വരും. അന്നാണ് ആദ്യത്തെ വിസിറ്റ് നമ്മൾ വെക്കുക. ആ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഓപ്പറേഷൻ്റെ സമയത്ത് ചില പേഷ്യൻസിനെങ്കിലും നമ്മൾ നീര് പോകാനായിട്ട് ഈ വേസ്റ്റ് നീരുള്ളിൽ വരുന്ന പോകാനായിട്ട് ഡ്രെയിനേജ് ട്യൂബ് ഇടും. ആ ഡ്രെയിനേജ് ട്യൂബ് രണ്ട് ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഊരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻ്റ് ഫുള്ളി നോർമലാണ്. അവർക്ക് ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഓഫീസിൽ പോകാം, സ്കൂളിലോ കോളേജിലോ പോകുന്നവരാണെങ്കിൽ അങ്ങനെ പോകാം, അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. പിന്നെ തുടർന്നുള്ള ചികിത്സകൾ ആവശ്യമായി വരികയാണ്. ഇപ്പോൾ ഉദാഹരണം കീമോയോ റേഡിയേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഉള്ള ഒരു വീണ്ടും ഒരു ലീവ് എടുക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ പേഷ്യൻറ്റിന് തീർച്ചയായിട്ടും അവരുടെ നോർമൽ ലൈഫിലേക്ക് പോകാൻ സാധിക്കും,
1: തിരിച്ചെത്താൻ കഴിയുന്നുള്ള. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വരുമ്പോൾ എൻ്റെ സ്വഭാവം ഒരു സംശയമാണ് ചോദിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഏത് സ്റ്റേജിലുള്ള പേഷ്യൻസിനാണ് നമ്മളിത്
0: ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ബ്രസ്റ്റ് കൺസർവേഷൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ റേഡിയേഷൻ ചികിത്സയുടെ എഫക്റ്റ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേജ് ഒന്നിലും രണ്ടിലും മൂന്നിലും ഉപയോഗിക്കാവുന്നതാണ്, സ്റ്റേജ് സീറോയിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സീറോ മുതൽ മൂന്ന് വരെയുള്ള സ്റ്റേജുകളിൽ ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ്റെ ഭാഗമായി ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ പല സ്റ്റേജുകളിലും നമുക്ക് റേഡിയേഷൻ ചികിത്സയും വേണ്ടി വരും. അപ്പോൾ അതിനും ഓങ്കോപ്ലാസ്റ്റി ഹെൽപ്ഫുള്ളായിട്ട് വരും. അപ്പോൾ ഇതിൽ വ്യത്യാസം എന്താ വരിക എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ത്രീയിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേജ് വണ്ണിലും ടൂയിലും ജൈവ സ്വഭാവം മോശമായിട്ട് ഉപയോഗിക്കുമ്പോൾ കീമോതെറാപ്പിക്ക് ശേഷമായിരിക്കും ഇത് ചെയ്യുക, അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അല്ലാത്ത കേസുകളിൽ ഏർലി സ്റ്റേജിലൊക്കെ നമ്മൾ ഫസ്റ്റ് സർജറി ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റേജിനേക്കാൾ ഉപരിയായിട്ട് മാറിൻ്റെ പ്രത്യേകതകളും ബാധിക്കും. ഇപ്പോൾ ഉദാഹരണം നമുക്കൊരു ചെറിയ ട്യൂമറാണ്, നമുക്കൊരു മുറിവുണ്ടാക്കി ഒരു 4-5 സെൻറ്റിമീറ്റർ മുറിവുണ്ടാക്കി അത് എടുക്കാൻ പറ്റും. എങ്കിലും അവരതിന് ശേഷം റേഡിയേഷന് പോയി കഴിയുമ്പോൾ അവർക്ക് ആ മാറിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് ചിലപ്പോൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ആയിരിക്കും ഒന്നുകൂടി അഭികാമ്യമായിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ മറ്റ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഓങ്കോപ്ലാസ്റ്റിക് സർജറി നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടി വരും. ഫോർത്ത് സ്റ്റേജിൽ എന്തായാലും സർജറിക്കും റോളില്ല, അതുപോലെ തന്നെ വലിയ റോളില്ല. ചില ഇപ്പോൾ പഴുത്തൊലിച്ച വ്രണമൊക്കെ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ അതിനെ പരിഹാരമായിട്ട് ചെയ്യാറുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ഫോർത്ത് സ്റ്റേജിൽ സർജറിക്ക് വലിയ റോളില്ല, ഓങ്കോപ്ലാസ്റ്റിക്കും റോളില്ല. ബാക്കി എല്ലാ സ്റ്റേജുകളിലും ഓങ്കോപ്ലാസ്റ്റിക് സർജറി പേഷ്യൻറ്റിൻ്റെ പ്രത്യേകതകൾ, ട്യൂമറിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് ചെയ്യാവുന്നതാണ്.
1: ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞോന്നറിയില്ല, ഇത് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ പാരമ്പര്യമായിട്ട് വരാനുള്ളൊരു സാധ്യത ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: അതെ, ഞാൻ ചെറുതായി സൂചിപ്പിച്ചിരുന്നു.

0: പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യത 5 മുതൽ 10% വരെയാണ്. ഇപ്പൊ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അതിനേക്കാളും ബെറ്റർ ഒരു വാക്ക് എപ്പോഴും ജനിതകം എന്നുള്ളതാണ്. പാരമ്പര്യം എന്ന് പറയുമ്പോൾ ആൾക്കാർ ഉടനെ ചിന്തിക്കുക ഉപ്പ ഉമ്മ അല്ലെങ്കിൽ ഉപ്പുപ്പ ഉമ്മുമ്മ അവർക്ക് ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറോ മറ്റ് ക്യാൻസറുകളോ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഈ ജനിതകത്തിന്റെ ഘടകം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സ്വിച്ചിന്റെ കാര്യം പറയുമ്പോൾ ഇലക്ട്രിക് സ്വിച്ചിന്റെ കാര്യം പോലെ. അപ്പോൾ ഇതില് സ്വിച്ച് ഓൺ ആയാൽ നമുക്ക് ലൈറ്റ് കത്തും, അപ്പോഴാണ് നമ്മളത് അറിയുക. ഇപ്പോൾ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഒരു ഉപ്പക്കോ ഉമ്മക്കോ ചിലപ്പോൾ ഈ സ്വിച്ച് എന്ന് പറയുന്ന ഒരു ജീനാണ്, നമ്മുടെ ഡി എൻ എയിലുള്ള ഒരു കൊണ്ടടങ്ങിയ ഒരു ഘടകമാണ്. അപ്പോൾ ഈ ജീൻ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, അത് ഓണായാലേ അത് പ്രകടമാവുള്ളൂ, എഫക്റ്റ് വരുള്ളൂ. അപ്പം തലമുറകളിലൂടെ ചിലപ്പോൾ ഈ ജീൻ കൈമാറി വരുന്നുണ്ടാകും. ആ ഏതെങ്കിലും ഒരു തലമുറയിൽ ഒരാൾക്കായിരിക്കും ഇത് പ്രകടമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രകടമാകാത്തത് കൊണ്ട് ജനിതക ഘടന ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക ഒരു പേഷ്യൻ്റ് ഇതുമായി വന്നു കഴിഞ്ഞാൽ അവരുടെ ചില അപകട സാധ്യത ഘടകങ്ങൾ കണക്കിലെടുത്താണ് ജനിതകമുണ്ടോ എന്ന് നോക്കുക. ഒന്ന്, ഞാൻ പറഞ്ഞു 50 വയസ്സിന് മേലെയാണ് കൂടുതലും കാണുക. 40 വയസ്സിന് താഴെ ഒരു സ്ത്രീ ബ്രസ്റ്റ് ക്യാൻസറായി വന്നാൽ തീർച്ചയായും ജനിതകമുണ്ടോ എന്ന് നോക്കണം. അവരുടെ പാരമ്പര്യത്തിൽ ആർക്കും വന്നിട്ടില്ലെങ്കിൽ പോലും സംശയിക്കണം. അതേപോലെ നേരത്തെ പറഞ്ഞു മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ, പുരുഷന്മാരിൽ ആ സ്ത്രീയുടെ കുടുംബത്തിൽ ഒരു പുരുഷനെങ്കിലും, അത് അവരുടെ ഉപ്പുപ്പ ആയിക്കോട്ടെ അല്ലെ അകന്ന ബന്ധു ആയിക്കോട്ടെ, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പുരുഷനാണ് വന്നിട്ടുള്ളതെങ്കിൽ, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ത്രീ അവരുടെ ബന്ധത്തിലുള്ള ഒരു സ്ത്രീ ബ്രസ്റ്റ് ക്യാൻസറായി വന്നാൽ അവർക്ക് ജനിതക ഘടനം കൊണ്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ചില അപകട സാധ്യത ഘടകങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് സംശയിക്കേണ്ടതുണ്ട്.
1: ഇപ്പം നമ്മളിതിൻ്റെ ശസ്ത്രക്രിയ നടത്തി ചെയ്തു, അപ്പോൾ ഈ ചികിത്സയ്ക്ക് ശേഷം ഇത് വീണ്ടും വരാനുള്ളൊരു സാധ്യത ഉണ്ടോ? ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമോ എന്നുള്ളത്
0: എല്ലാ പേഷ്യൻസും ചോദിക്കുന്ന ചോദ്യമാണ്. ആദ്യം തന്നെ ചോദിക്കും, പിന്നെ ചികിത്സ കഴിഞ്ഞ് ശസ്ത്രക്രിയ കഴിയുമ്പോഴും ഒക്കെ ചോദിക്കും. അപ്പോൾ എല്ലാവരുടെയും ഭയവും ഇതാണ് വീണ്ടും വരാനുള്ള സാധ്യത. ശാസ്ത്രീയമായ സത്യം പേഷ്യൻസിന് ഒട്ടും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എന്ത് ചികിത്സ ചെയ്താലും ഈ അസുഖം പൂർണ്ണമായും നമുക്ക് ഇപ്പം മാറ്റാൻ പറ്റിയാലും ഭാവിയിൽ ഈ ക്യാൻസർ തന്നെ തിരിച്ചു വരാനോ അല്ലെങ്കിൽ പുതിയ ഒരു ക്യാൻസർ ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, അതായത് ഏറ്റവും ആധുനിക രീതിയിലുള്ള ശസ്ത്രക്രിയ, കീമോ, റേഡിയേഷൻ, ഇതൊക്കെ ഉപയോഗിച്ചാൽ ഏകദേശം ഒരു 95% ചികിത്സിച്ച് ഭേദമാക്കാം എന്ന് പറയാം. അസുഖം നിലവിൽ മാറ്റുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു 10-20 വർഷം ആ പേഷ്യൻ്റ് ജീവിക്കുന്ന ആ ഒരു ചികിത്സയ്ക്ക് ശേഷം ജീവിക്കുന്ന ഒരു കാലഘട്ടം നോക്കിയാൽ 5 മുതൽ 10% പേർക്ക് തിരിച്ച് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൽ തീർത്തും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കൃത്യമായ ചെക്കപ്പ് നമ്മൾ തുടർന്നിരുന്നാൽ ഈ തിരിച്ചു വരുന്ന ക്യാൻസറിനെ നമുക്ക്, അല്ലെങ്കിൽ പുതിയതായി ഉണ്ടാകുന്ന ക്യാൻസറിനെ പ്രാരംഭദിശയിൽ കണ്ടെത്താനും ചികിത്സിച്ച് വീണ്ടും പൂർണ്ണമായി ഭേദമാക്കാനുമുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്.
1: സ്വാഭാവികമായിട്ടും ചികിത്സ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തുടർ കൺസൾട്ടിങ് ഉണ്ടാവുമല്ലോ, ഡോക്ടർ വിസിറ്റിൻ്റെ പരിശോധന, തുടർ പരിശോധനകളൊക്കെ ഒരു നിശ്ചിത ഇൻ്റർവെൽ
0: കാലയളവിൽ ഉണ്ടാകും. അപ്പം അതിൽ മനസ്സിലാക്കേണ്ടത് അസുഖം തിരിച്ചു വരുന്നത് ഒരു പരാജയമായി കാണേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും അത് കാണേണ്ടതില്ല. നമ്മളത് എയർലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയാൽ അപ്പോഴും അത് ചികിത്സിച്ച് സൗഖ്യമാക്കാൻ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
1: വീണ്ടും വന്നാലും അതിനെ
0: ചികിത്സിച്ച് ഭേദമാക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അതിനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ.
1: ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണെന്ന് തോന്നുന്നു. ഇൻഷാല്ലാ, നമ്മളിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു, അത് ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത് എന്താണെന്നുള്ളതൊക്കെ, അതിനുശേഷം നമ്മൾ ചികിത്സാ രീതികളെ കുറിച്ചാണ് കൂടുതൽ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞത്. എന്തായാലും ഈ ഒരു ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുത്തത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ഓങ്കോപ്ലാസ്റ്റിക് ബ്രസ്റ്റ് സർജനും അതുപോലെ തന്നെ സർജിക്കൽ ഓങ്കോളജിസ്റ്റും സിറിയൻ കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ഷഫീഖ് ശംസുദ്ദീൻ സാറാണ് ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഡോക്ടർക്കും അതുപോലെ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സ്തനാർബുദമായി ശസ്ത്രക്രിയയിൽ സ്തനം പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടതുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയായിരുന്നു. അതിനുള്ള വ്യക്തമായ മറുപടി ഡോക്ടർ നമ്മോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഡോക്ടർ ഷഫീഖ് ശംസുദ്ദീനാണ് നമ്മോടൊപ്പം ചേർന്നത്. പീസ് റേഡിയോ പ്രതിനിധി മൂസ പീപ്പിയും കൂടെ ഉണ്ടായിരുന്നു.
3: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയദൂരീകരണത്തിന് വിളിക്കൂ 9020-840-840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
4: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. സിഹിറിൽ നിന്നും കണ്ണേറിൽ നിന്നുമുള്ള രക്ഷ തേടൽ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ലാ കിതാബുൽ ഫളായിലിൽ ബാബുൽ ഹസ്സി അലസുവരിൻ വ ആയാത്തിൻ മഖ്സൂസത്തിൻ, പ്രത്യേക സൂറത്തുകളുടെയും ആയത്തുകളുടെയും ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്ന് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അലം തറ അലം തഅലം, നിനക്കറിയില്ലേ, നീ കണ്ടിട്ടില്ലയോ? പ്രത്യേകം ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനും അതേപോലെ മുഴുവൻ ആളുകൾക്കും പഠിക്കുവാനുള്ള ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെയുള്ള നിലം യുറ മിസലഹുന്ന കത്തു, ഒരിക്കലും തീരെ ഇതേപോലെയുള്ള രണ്ട് സൂറത്തുകൾ രക്ഷാതേട്ടം നടത്തുന്നതായ സൂറത്തുകൾ വേറെ ഇല്ല എന്ന്. ലം തൂജത് ആയാത് സൂറ, ആയത്തുകളുള്ളതായ സൂറത്ത് എല്ലാം തന്നെ കാണാൻ സാധ്യമല്ല. ഒരു രക്ഷ തേടുന്ന, തിന്മകളിൽ നിന്ന് രക്ഷ തേടുന്ന ഒരാൾക്ക് കാവൽ തേടാൻ വേണ്ടി. അപ്പോൾ ഈ രണ്ട് സൂറത്തുകൾ, സൂറത്തുൽ ഫലഖും നാസും, അതിൻ്റെ ശ്രേഷ്ഠത മഹത്വം ഏറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ നിത്യമായി പതിവായി എല്ലാ തിന്മകളിൽ നിന്നും രക്ഷ തേടാറുണ്ടായിരുന്നു ഈ സൂറത്തുകൾ കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഈ അധ്യായത്തിൽ 1015 ഹദീസായി ഇമാം നബവി റഹിമഹുള്ള കൊണ്ടുവരുന്നത്, وعن أبي سعيد الخدري رضي الله عنه قال كان رسول الله صلى الله عليه وسلم يتعوذ من الجان وعين الإنسان حتى نزلت المعوذتان فلما نزلتا أخذ بهما وترك ما سواهما رواه الترمذي وقال حديث حسن. أبي سعيد الخدري رضي الله عنه سعد بن مالك بن سنان رضي الله عنه أدهم رواية سيدنا حديثان. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു 1170 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകളിൽ നിന്ന് രക്ഷ തേടാറുണ്ടായിരുന്നു, കാവൽ തേടാറുണ്ടായിരുന്നു. മനുഷ്യൻ്റെ കണ്ണേറിൽ നിന്നും അഭയം തേടാറുണ്ടായിരുന്നു. ഹത്താ നസലത്തിൽ മുഅവ്വിദതാനി, മുഅവ്വിദതാൻ സൂറത്തുൽ ഫലഖും നാസും അവതരിപ്പിക്കുന്നത് വരെയും ഈ കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടാറുണ്ട്. ഫലമ്മാ നസലത്ത, ഈ രണ്ട് സൂറത്തുകളും അവതരിപ്പിച്ചപ്പോൾ, ഇറങ്ങിയപ്പോൾ, അഖദ ബിഹിമ, ഈ രണ്ട് സൂറത്തുകൾ പിടിച്ചു, വതറക്ക മാ സിവാഹുമ, മറ്റുള്ള രക്ഷാതേട്ട പ്രാർത്ഥനകളെല്ലാം ഒഴിവാക്കുകയും ചെയ്തു എന്നത്. സഹോദരങ്ങളെ, ഈ സൂറത്തുകളുടെ മഹത്വവും ശ്രേഷ്ഠതയും അറിയിക്കുന്നതായ ഹദീസാണ് ഇത്. ഏതൊരു സന്ദർഭത്തിലും ഒരു വിശ്വാസി എല്ലാവിധ തിന്മകളിൽ നിന്നും റബ്ബിനോട് അഭയം തേടേണ്ടവനാണ്. അഊദു എന്ന് തുടങ്ങുന്നതായ രക്ഷ തേടത്തിൻ്റെ വചനങ്ങൾ, അൽതജിഉ വ അഅതസിമു വ അൻഹരിസു, ഞാൻ അവലംബിക്കുന്നു, ഞാൻ കാവൽ തേടുന്നു, അഭയം തേടുന്നു. ഇവിടെ അൽ ഇസ്തിആദത്താണ്, കാവൽ തേടലും അഭയം തേടലും രക്ഷ തേടലുമാണ്. അത് അൽഇൽതിജാഉ ഇലല്ലാഹ്, അത് റബ്ബിലേക്കാണ് അവൻ അഭയം തേടുന്നത്. റബ്ബിൻ്റെ ഭാഗത്തേക്ക് എല്ലാവിധ തിന്മകളിൽ നിന്നും, ആ തിന്മകളെ തടുക്കുവാൻ കഴിയുന്നവൻ അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ അതിന് സാധ്യമല്ല. നന്മകൾ കൊണ്ടുവരുവാനും തിന്മകളെ തടുക്കുവാനും സാധിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ മുസ്തആദ് ഹുവല്ലാഹു റബ്ബുൽ കായിനാത്ത്, മുഴുവൻ വസ്തുക്കളുടെയും റബ്ബായിട്ടുള്ള അള്ളാഹുവാണ്, അവനോടാണ് നമ്മൾ രക്ഷ തേടുന്നത്. അൽ ഖാദിറുൽ ഖവിയുൽ ഹഫീദ്, അവനെല്ലാത്തിനും കഴിവുള്ള ശക്തവാനായ കാവൽ നൽകാൻ കഴിവുള്ളവനാണവൻ. അള്ളാഹു റബ്ബുൽ ഫലഖാണ്, നൂറുൽ ഫജർ, പ്രഭാതത്തിൻ്റെ വെളിച്ചത്തിൻ്റെ രക്ഷിതാവാണത്, ഇരുട്ടുകളെ ഇല്ലാതാക്കുന്ന റബ്ബുൻ നാസ്, മനുഷ്യൻ്റെ രക്ഷിതാവാണതൻ. അവനെക്കൊണ്ടല്ലാതെ ഒരു സൃഷ്ടിയും രക്ഷ തേടാൻ പാടില്ല എന്ന. അള്ളാഹുവിനോടല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, മനുഷ്യരിൽ ചില ആളുകൾ ജിന്നുകളോട് രക്ഷ തേടിയത് വന്നഹു കാന റിജാലു മിനൽ ഇൻസി യഊദുന ബിറിജാലി മിനൽ ജിന്നി ഫസാദുഹും റഹഖ. ചില ആളുകൾ, മനുഷ്യരിൽ നിന്നുള്ള ചില ആളുകൾ ജിന്നുകളോട് സഹായം തേടാറുണ്ടായിരുന്നു. അതവർക്ക് അഹങ്കാരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇമാം സുദ്ദി റഹിമഹുല്ല പറയുന്നു, സൂറത്തുൽ ജിന്നിൻ്റെ ആറാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, കാന റജുൽ യഖ്റുജു ബിഅഹ്ലിഹി, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടും, ഫയഅതിൽ അർള ഫയൻസിലുഹ, ഒരു നാട്ടിലെത്തിയിട്ട് അവിടെ ഇറങ്ങും, എന്നിട്ട് പറയും, അഊദു ബിസയ്യിദിൽ ഹാദൽ വാദി മിനൽ ജിന്ന് അൻ അദറ അന ഫീഹി അന മാലി അൽവല്ലദി ഉമാഷ. ഇങ്ങനെ ഈ താഴ്വരയുടെ സയ്യിദിനോട് ഞാൻ രക്ഷ തേടുന്നു, ആ സയ്യിദിനെ കൊണ്ട് രക്ഷ തേടുക ജിന്നിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നൊക്കെ. അവിടെ അള്ളാഹു അല്ലാത്തവരോടാണ് രക്ഷ തേടുന്നത്. അപ്പോൾ അവർക്ക് അക്രമവും അത് അവർക്ക് കിബറും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്, രക്ഷ തേടാൻ മതിയായ സൂറത്തുകളാണ് ഈ രണ്ട് സൂറത്തുകൾ. സൂറത്തുൽ ഫലഖിനെ സംബന്ധിച്ചിടത്തോളം, അതിൽ നീ പാരായണം ചെയ്യുമ്പോൾ തസ്തഈദു ബിറബ്ബിൽ ഫലഖ് മിൻ അർബഅത്തി ശുറൂരിൻ ളാറ മുദറ, അങ്ങേയറ്റത്തെ ഉപദ്രവകാരികളായ നാല് തിന്മകളെക്കുറിച്ചാണ് ഇവിടെ രക്ഷ തേടുന്നത്. ഒന്നാമത്തേത് അഷറുൽ ആം, പൊതുവായിട്ടുള്ള മുഴുവൻ തിന്മകളുമാണ്. അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ തിന്മയിൽ നിന്ന് ദുനിയാവിലും ആഖിറത്തിലും ഏതെല്ലാം തിന്മകളുണ്ടോ, ഷെയ്ത്താനിൻ്റെ, മനുഷ്യൻ്റെ, ജിന്നുകളുടെ, അതേപോലെ ക്ഷുദ്രജീവികളുടെ, മൃഗങ്ങളുടെ, തീയുടെ, ഷെറിൻ്റെ, പാപങ്ങളുടെ, ദേഹേച്ഛയുടെ, മനുഷ്യൻ്റെ മനസ്സിൻ്റെ തിന്മ, അമലുകളുടെ തിന്മ, ഇങ്ങനെ തുടങ്ങി അള്ളാഹു സൃഷ്ടിച്ച ഏതിലെല്ലാം തിന്മകളുണ്ടോ അതെല്ലാ തിന്മകളിൽ നിന്നും രക്ഷ ചോദിക്കുകയാണ്. രണ്ടാമത്തേത് ചോദിക്കുന്നത് അഷറു സാനി വമിൻ ഗാസി ഓൻശരി ഗാസിഖ് നിദ വഖബാണ്, രാത്രി മൂടിയാലുള്ളത്. ഗാസിഖ് എന്ന് പറഞ്ഞാൽ അല്ലൈലു ഇദാ അഖബല വദഖല ഫീ കുല്ലി ഷൈൻ, പകലിലേക്ക് രാത്രി വന്ന് മൂടി അതിലെല്ലാം ഉണ്ട്. ഗാസിഖുൽ ദുൽമ, അങ്ങേയറ്റത്തെ കൂരിരുട്ടുണ്ട്. വൽ വഖൂബു ദുഖൂൽ, അത് പ്രവേശിക്കുന്നതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ രാത്രിയുടെ ഷെറിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി പറഞ്ഞ അതുകൊണ്ടാണ്. അന്നൽ ലൈല മഹല്ലു സുൽത്താനിൽ അർവാഹി ശരീറ ഫീഹി തൻതശിറു ശയാത്തീൻ, പിശാചുക്കൾ വ്യാപിക്കുന്നതായ തിന്മകൾ കൊണ്ടുള്ളതായ അർവാഹകൾ, അതിൻ്റെയൊക്കെ സ്ഥാനം രാത്രിയാണ്. നമുക്ക് കാണുന്നതും കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ പല കാര്യങ്ങളിൽ നിന്നുള്ള തിന്മകൾ ഉണ്ട്, ഷെറുകളുണ്ട്. മനുഷ്യരിൽ നിന്ന്, ജിന്നുകളിൽ നിന്ന്, ജീവികളിൽ നിന്നൊക്കെയുള്ള തിന്മകളുണ്ടല്ലോ. അതുകൊണ്ടാണ് മഗ്‌രിബിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെയൊക്കെ വീട്ടിൽ പിടിച്ചു വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് ഷെയ്ത്താൻമാരുടെ വ്യാപിക്കുന്നതായ, ജിന്നുകളുടെ വിഹരിക്കുന്നതായ ഒരു സമയമാണ്. ഹദീസിൽ പറഞ്ഞല്ലോ, കുഫു സിബിയാനക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പിടിച്ചു വെക്കണം. ഐന്ദ ഫഹമത്തിൽ ഐഷ, ആ തുടക്കത്തിൽ മഗ്‌രിബ് കഴിഞ്ഞിട്ടുള്ള ആ സമയം. വയ്യാക്കും വസ്സമർ ബഅദ ഹദ് അത്തി റജുൽ ഫൈനക്കും ലാ തദറൂന മാ യബുസ്സുല്ലാഹു മിൻ ഖൽഖിഹി فَأَغْلِقُوا الْأَبْوَابَ وَأَطْفِئُوا الْمَصَابِيحَ وَأَكْفُوا الْإِنَاءَ وَأَوْقُوا السِّقَاءَ وَاذْكُرُوا اسْمَ اللَّهِ عَلَى كُلِّ ذَلِكَ. അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ ശാന്തതകൾ, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ ലഭിക്കാൻ സിറ്റികളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അരിബായാലും ബിസ്മി ചൊല്ലി വാതിലടക്കാൻ വേണ്ടി പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുമ്പോൾ വിളക്കണക്കാൻ വേണ്ടി പറഞ്ഞു, പാത്രങ്ങളൊക്കെ അടച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു, അതൊക്കെ രക്ഷ ചോദിക്കുന്നതിൻ്റെ പാകത്തിൽപ്പെട്ടതാണ്. മൂന്നാമത്തെ ഒരു ഷെറു എന്ന് പറയുന്നത് ഷെറു നഫാസാത്തി ഫിലുഖതാണ്. അത് കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നതായ സ്ത്രീകൾ, അതല്ലെങ്കിൽ പുരുഷന്മാർ. ആദ ഷെറു ഹുവാ ഷെറു സിഹർ, ഇത് സിഹറിൻ്റെ ഷെറാണ്. ഫഇന്ന നഫാസാത് ഹുന്ന സവാഹിർ അല്ലാത്തി യഖദിനൽ ഖുയൂത്, ഈ നൂലുകളിലെല്ലാം മന്ത്രിച്ചൂതിക്കൊണ്ട് കെട്ടിക്കൊടുക്കുന്നവരായ ആളുകളുണ്ട്, അങ്ങനെ സിഹറിൻ്റെ പണിയെടുക്കുന്ന ആളുകളുണ്ട്. അതെല്ലാം അൽ അർവാഹു ഷിറീറ അൽ അംഫുസുൽ ഖബീസ, വളരെ മോശമായ നഫ്സിൻ്റെ, റൂഹിൻ്റെ ഉടമസ്ഥരായ ആളുകൾ. അപ്പോൾ അവിടെ ഷെറു നഫാസാത്ത് എന്ന് സ്ത്രീലിംഗമായി പ്രയോഗിച്ചതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അത് കൂടുതലായിക്കൊണ്ടും അവരാണ് എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊന്ന്, എല്ലാവരെയും അതുകൊണ്ട് ഉദ്ദേശിക്കാം, അതിന് യാഥാർത്ഥ്യമുണ്ട്, അത് രോഗമുണ്ടാക്കും, പ്രയാസമുണ്ടാക്കും, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അനവധി പ്രകാരമായിരിക്കും ഇൻഷാ അള്ളാഹ്. നമ്മളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമത്തെ ഷെറ്, നാലാമത്തെ തിന്മ എന്നത് അസൂയാലു, അസൂയപ്പെട്ടാൽ എന്നതാണ്. സഹോദരങ്ങളെ, അതും ഖുർആൻ കൊണ്ടും സുന്നത്തു കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. അന്ന നഫ്സ ഹസദിൽ ഹാസിദ് യുദിൽ മഹ്സൂദ്, ആരിലാണോ ഈ അസൂയ വെക്കുന്നവൻ്റെ വാക്കും നോക്കും തട്ടുന്നത്, സംഭവിക്കുന്നത്, അവനതിൻ്റെ ഉപദ്രവം ഉണ്ടാകും എന്ന്. അതുകൊണ്ടാണല്ലോ ഉപദ്രവം ഉണ്ടാകുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി, കാവൽ തേടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ദിക്റുകൾ, അദ്കാറുകൾ, പ്രാർത്ഥനകളൊക്കെ അപ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ ഉള്ളതായ ഒരു സന്ദർഭം. അള്ളാഹുവിലേക്ക് മുന്നിടുക എല്ലാ തിന്മകളിൽ നിന്നും ഉണ്ടാകുന്നതായ എല്ലാ തിന്മകളിൽ നിന്നുമുള്ള രക്ഷയാണ്. ഹസൻ അൽ ബസരി റഹ്മഹുല്ലയോട് ചോദിക്കപ്പെടുന്നുണ്ട്, അഹ്സദുൽ മുഅ്മിൻ ഒരു സത്യവിശ്വാസി അസൂയപ്പെടുമോ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, മാൻസാക്കെ ഇഖ്വത്ത് യൂസുഫ്, യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ നിന്നെ മറപ്പിക്കാതിരിക്കട്ടെ. സഹോദരങ്ങൾ, ഏതൊരു മനുഷ്യനിൽ നിന്നും അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ടാണ് സൂറത്തുൽ ഫലക്ക് മിൻ അക്ബരി അദ്വിയത്തിൽ മഹ്സൂദ് വൽ മസ്ഹൂറുൽ മഅയൂൻ, കണ്ണേറും അതുപോലെ തന്നെ മാരണവും അതേപോലെ അസൂയയുമൊക്കെ ബാധിച്ചതിനുള്ള മെഡിസിനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഈയൊരു സൂറത്തുകളാണ് എന്നുള്ളത്. അതിൽ തവക്കുലുണ്ട്, അള്ളാഹുൽ തവക്കുലാക്കലുണ്ട്, അള്ളാഹുൽ അഭയം തേടലുണ്ട്, അള്ളാഹുൽ രക്ഷ തേടലുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകൾ അവർ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. എങ്കിൽ അവരുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏതൊരാളാണോ ആ രക്ഷ അഭയതേട്ടം നടത്തുന്നത്, അവർക്കതിൻ്റെ സ്വാധീനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുകൾ അവതരിച്ചപ്പോൾ മറ്റ് പ്രാർത്ഥനകൾ രക്ഷാതേട്ടങ്ങൾ ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട്. അഹദ ബിഹിമ വ തറക മാ സിവാഹുമ ഈ രണ്ട് സൂറത്തുകൾ എടുക്കുകയും മറ്റു രക്ഷാതേട്ടത്തിൻ്റെ പ്രാർത്ഥനകൾ ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ കൂടുതൽ ഖൈറുണ്ട്, നന്മയുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തിന്മകളിൽ നിന്നും ഷെറിൽ നിന്നും രക്ഷ തേടാറുണ്ടായിരുന്നു. അത് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയും ചെയ്തു. അതാണ് അറിയപ്പെടുന്നതായ റുഖിയ ശറഈയ, ശറഈൽ അനുവദിക്കപ്പെട്ടതായ മന്ത്രങ്ങൾ. ഈ ഹദീസിലൊക്കെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടുകയാണ്. മനുഷ്യൻ്റെ കണ്ണേറ്, മനുഷ്യൻ്റെ അസൂയ, അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ ഷെറുകൾ, ഔദു ബി കലിമാത്തില്ലാഹി തമ്മാതി മിൻ ഷർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ചവയുടെ ഷെറിൽ നിന്ന് നമ്മൾ രക്ഷ തേടുമല്ലോ പൂർണ്ണമായ അള്ളാഹുവിൻ്റെ കലിമത്തുകൾ കൊണ്ട്. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടാറുണ്ട്. ഔദു ബില്ലാഹി മിനൽ ജാൻ വഅയ്നിൽ ഇൻസാൻ വഹുവൽ ഹസദ്, മനുഷ്യൻ്റെ അസൂയ, മനുഷ്യന് കണ്ണേറ്, ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്നൊക്കെ ഞാൻ രക്ഷ തേടുന്നു. അപ്പോൾ കൂടുതലായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുകളാണ് രക്ഷാതേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മറ്റു പ്രാർത്ഥനകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ ഔദു ബി കലിമാത്തില്ലാഹി തമ്മാതി മിൻ ഷർരി മാ ഖലഖ് എന്ന് പഠിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ എല്ലാ സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനയുണ്ടായാൽ, പ്രയാസമുണ്ടായാൽ ഈ സൂറത്തുകൾ ഓതിക്കൊണ്ട് തടവാറുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കാന ഇദസ്തക ഖറ അലൈ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദതൈനി വയംഫുസ്, നബി സാധാരണ സമയം സ്വന്തമായിക്കൊണ്ട് തന്നെ അപ്രകാരം ഓതി ഊതുകയും തടവുകയും ചെയ്യാറുണ്ട്. ഫലമഷ്ടദ വജഉഹു കുൻതു അഖ്റു അലൈഹി, വേദന കഠിനമായപ്പോൾ ഞാനാണ് ഓതി കൊടുത്തത്. വാംസഹു അൻഹു ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ കൊണ്ട് തന്നെ ആ മരിക്കാൻ കിടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അവിടെ തടവിക്കൊടുത്തു. അതിൻ്റെ ഒരു ബറക്കത്തുണ്ടല്ലോ. അപ്പോൾ സഹോദരങ്ങൾ, ഇതൊക്കെ അറിയിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅതസിമു ബില്ലാ, അള്ളാഹുവിനോട് കാവൽ തേടാറുണ്ട്, രക്ഷ തേടാറുണ്ട് എല്ലാവിധ തിന്മകളിൽ നിന്നും. അത് അതിനുവേണ്ടി പഠിപ്പിക്കപ്പെട്ടതായ ദുആകൾ, അദ്കാറുകൾ, ഇങ്ങനെ വന്നിട്ടുള്ളതായ കാര്യങ്ങൾ നമ്മളതിൽ നിന്ന് പഠിക്കണം. ജിന്നുകളിൽ നിന്നും കണ്ണേറിൽ നിന്നും ഷറയിൽ വന്നതായ പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ നമുക്ക് രക്ഷ തേടാവുന്നതാണ്. ഒരടിമക്ക് ഈ മുഅവ്വിദത്തെയിൻ കൊണ്ട് കാവൽ ലഭിക്കും. മറ്റെല്ലാ മന്ത്രങ്ങളെക്കാളും ഏറ്റവും അനുയോജ്യമായത് ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം.
6: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസാണ് ഇന്ന് നാം പഠിച്ചത്, സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നുമുള്ള രക്ഷതേടൽ. ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
7: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നു സ്വരം. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനം. ഇന്നത്തെ സ്വരത്തിൽ അപവായിൻ ദേശത്ത് എന്നാരംഭിക്കുന്ന ഗാനം. ആലപിക്കുന്നത് ഇൻസാഫ് ഒറ്റപ്പാലം.

0: നാം ഇപ്പോൾ കേട്ടത് സ്വരം. ഇന്നത്തെ സ്വരത്തിൽ അബവായിൻ ദേശത്ത് എന്നാരംഭിക്കുന്ന ഗാനം ആലപിച്ചുകൊണ്ട് ഇൻസാഫ് ഒറ്റപ്പാലമാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
2: അടുത്തതായി പീസ് റേഡിയോയിൽ ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ ഖുർആൻ മനുഷ്യരചനയോ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ കൂടെ ചേരുന്നത് ഷമീർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായി കാണുന്ന വിശുദ്ധ ഖുർആൻ, അതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ കേൾക്കാറുണ്ട്. ഖുർആൻ മനുഷ്യരചനയാണോ? ആരാണത് എഴുതിയത്? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണോ? വേറെ ആരെങ്കിലും പറഞ്ഞുകൊടുത്ത് എഴുതിച്ചതാണോ? ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള സംശയങ്ങളും വിമർശനങ്ങളും ചോദ്യങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട്. വാസ്തവത്തിൽ സത്യസന്ധമായി ഈ ഒരു അന്വേഷണത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, എത്രയോ മനുഷ്യർ രചിച്ച ഗ്രന്ഥങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ധാരാളം പുസ്തകങ്ങൾ ലോകത്ത് വിവിധ ഭാഷകളിൽ വിവിധ സമൂഹങ്ങളിൽ പ്രചരിച്ച ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ, ആ പുസ്തകം എഴുതിയ ഓദറിൻ്റെ പേര്, ആ ഓദറിൻ്റെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അഥവാ അത് ഇന്നയാളുടെ പുസ്തകമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ ഒരു അവകാശവാദം പോലെ അത് എൻ്റെ രചനയാണ്, എൻ്റെ പുസ്തകമാണ് എന്ന് പറയും. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ഓദറിൻ്റെ പേരില്ല. ഇന്നയാളാൽ എഴുതപ്പെട്ട ഒരു രചനയാണ്, പുസ്തകമാണ് എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ചേർത്ത് പറയുന്ന ഒരു പരാമർശം, ഒരു ഓദറിനെ നമുക്കവിടെ കാണാൻ സാധിക്കുകയില്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നമ്മൾ കാണുന്നത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് ഈ ഖുർആൻ എന്നാണ്. അത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിൽ ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ആ പരിശോധന ഒരു വെല്ലുവിളി സ്വരത്തിൽ, ഇൻ കുൻതും ഫി റൈബിം മിമ്മാ നസ്സൽനാ അലാ അബ്ദിന ഫഅതു ബിസൂറത്തിം മിൻ മിസ്ലി, നാം നമ്മുടെ ദാസൻ അവതരിപ്പിച്ചു കൊടുത്ത ഈ വേദഗ്രന്ഥത്തിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ വസ്തുതയിൽ, അതിൻ്റെ ആ ഒരു അവതരണത്തിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന കാര്യത്തിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ്. 114 അധ്യായങ്ങളുള്ള വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിൽ ചെറുതും വലുതുമായ 114 അധ്യായങ്ങളിൽ ഒരു 10 അധ്യായം കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഇതുപോലെയുള്ളൊരു ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ട്. വേണ്ട, ഒരു അധ്യായമെങ്കിലും. ഇൻ കുൻതും ഫി റൈബിം മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിം മിൻ മിസ്ലി. 280 ആയത്തുകളുള്ള സൂറത്തുൽ ബഖറ വിശുദ്ധ ഖുർആനിലെ 2 അധ്യായം വലിയ അധ്യായമാണ്. എന്നാൽ കേവലം 3 വചനങ്ങളുള്ള അധ്യായവും ഖുർആനിൽ കാണാം. അപ്പോൾ അതിന് സമാനമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്നതിൽ നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ, അഥവാ സംശയിക്കേണ്ടതില്ല, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് സമർത്ഥിക്കുകയാണ് ആ വെല്ലുവിളിയിലൂടെ. ഇങ്ങനെ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞ അവകാശവാദം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് പറയുന്നതിന് പുറമേ നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യതിരിക്തത, വിശുദ്ധ ഖുർആനിന് ഒരു കാലപരിധിയില്ല, പരിമിതിയില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യർ രചിച്ച ഏത് പുസ്തകങ്ങൾ പരിശോധിച്ചാലും ഒരു കാലത്ത് വലിയ സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന പുസ്തകമായിരിക്കും. നമ്മളൊന്നാലോചിച്ച് നോക്കൂ, 100 മുമ്പ് എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഇന്ന് അതേ രീതിയിൽ പ്രസക്തവും പ്രചാരത്തിലുമുള്ളതായി നമ്മൾ കാണുന്നുണ്ടോ? അതിലെ ഭാഷ പോലും ഇന്നാളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അതിലെ പ്രയോഗങ്ങളും പരാമർശങ്ങളും ഒക്കെ ആളുകൾക്ക് പഴഞ്ചനും അതേപോലെ തന്നെ കാലഹരണപ്പെട്ടതുമായി തോന്നുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾ പിന്നിട്ടിട്ടാണ്, ആ 1400 വർഷങ്ങളെ അതിജയിച്ചു കൊണ്ടാണ് നിൽക്കുന്നത്. ഇന്നും നിത്യനൂതനത്വം തുളുമ്പുന്ന ഖുർആനിൻ്റെ പരാമർശങ്ങൾ, ഖുർആനിൻ്റെ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മനുഷ്യരചനയാണോ എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് മനുഷ്യരചനയല്ല എന്ന് മനസ്സിലാക്കാനുള്ളൊരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതേപോലെ നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് കേട്ടാൽ, വായിച്ചാൽ, അതൊരു 100 പ്രാവശ്യമെങ്കിലും നമ്മൾ വായിച്ചാൽ കേട്ടാൽ സ്വാഭാവികമായും ഒരു മടുപ്പും വിരക്തിയും ഒക്കെ ഉണ്ടാകും. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഏറ്റവും ചുരുങ്ങിയത് 17 പ്രാവശ്യം പാരായണം ചെയ്യുന്നുണ്ട്. ഫർദ് നമസ്കരിക്കുന്ന ഓരോ നമസ്കാരത്തിൻ്റെയും റക്അത്തുകളുടെ എണ്ണമാണ് 17 റക്അത്ത്. അതിൽ ഓരോ സമയത്തും ഇങ്ങനെ ആവർത്തിച്ച് ഓതുന്നു, ഇമാം ഓതുന്നത് കേൾക്കുന്നു, എന്നിട്ട് അതിനോടൊരു മടുപ്പും ഒരു വിരക്തിയും തോന്നുന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും നമ്മളത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മനുഷ്യ രചനയായിരുന്നുവെങ്കിൽ, മനുഷ്യൻ്റെ വാക്കുകളായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഒരു മടുപ്പും അതേപോലെ തന്നെ അവഗണനയുമൊക്കെ അതിനോടുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ മനുഷ്യരചനകൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ രചയിതാവിൻ്റെ കുറവുകളും ന്യൂനതകളുമൊക്കെ നിഴലിച്ച് കാണാൻ സാധിക്കും. ഒരാൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ധാരണക്കുറവുണ്ടെങ്കിൽ, അയാൾ മനസ്സിലാക്കി വച്ച ഏതെങ്കിലും തെറ്റായ ആശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അയാളുടെ വാക്കുകളിൽ, അയാളുടെ രചനകളിൽ പ്രതിഫലിക്കുക സ്വാഭാവികമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പരാമർശങ്ങൾ, ഖുർആനിൻ്റെ വിവരണങ്ങൾ അത്തരം ന്യൂനതകൾക്ക് അതീതമാണ് എന്ന് കാണാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു പോകുന്നുണ്ട്, പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായതാണ് 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ്റെ ആദ്യ ഭാഗത്തുള്ള പരാമർശങ്ങൾ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാര്യം പറയുമ്പോൾ, എംബ്രിയോളജിയുടെ, ഭ്രൂണശാസ്ത്രത്തിൻ്റെ ഒരു വിത്ത് പോലുമില്ലാത്ത, അതിൻ്റെ ഒരു ABCD എന്ന് പറയാൻ പോലും തുടക്കം അങ്ങനെ ഒരു ചിന്തയോ പഠനമോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ തികച്ചും അന്ധവിശ്വാസങ്ങൾ, തെറ്റായ ധാരണകളും ഊഹാപോഹങ്ങളും മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഖുർആൻ നടത്തിയ പ്രയോഗങ്ങൾ എത്രമാത്രം കൃത്യവും സത്യവുമായിരുന്നു എന്നുള്ളത് ഇന്ന് ആ വിഷയം പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ ജന്മം തുടങ്ങുന്ന ആ ബീജഗണത്തിൽ നിന്ന് തുടങ്ങി അത് പിന്നീട് അലക്കയായി, മുളകയായി അങ്ങനെ മാറി മാറി വരുന്ന ഓരോ ഘട്ടങ്ങളും പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ പദങ്ങളുടെ കൃത്യതയും അതിൻ്റെ ശരിയായ അർത്ഥവും ഉദ്ദേശവുമൊക്കെ ആധുനിക ശാസ്ത്രം പഠിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ അലക്ക എന്ന് പറഞ്ഞാൽ ഒരു ലീച്ച്, ഒരു അട്ടയെപ്പോലെ ഗർഭാശയ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു ഭ്രൂണ വളർച്ചയുടെ ഘട്ടത്തിൽ അതിൻ്റെ സ്വഭാവത്തെയും അതിൻ്റെ അവസ്ഥയെയും മനസ്സിലാക്കി തരുന്ന ആ പ്രയോഗം എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ തുടങ്ങി ഓരോന്നും ഖുർആൻ പറഞ്ഞ ഓരോ പരാമർശങ്ങളും പ്രയോഗങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവയിലൊക്കെ ഈ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന, അതിനുശേഷം ലോകം വലിയ ശാസ്ത്രമായി, വലിയ ചിന്തയായൊക്കെ കണ്ട അബദ്ധങ്ങളുടെ ഘോഷയാത്രകൾ പിന്നീടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും തൊട്ടുതീണ്ടാത്ത വളരെ കൃത്യവും വ്യക്തവുമായ പരാമർശങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ മനുഷ്യരചനയാണ് എന്ന് പറയുമ്പോൾ വിമർശകർ മുഖ്യമായും മുഹമ്മദ് നബിയുടെ രചനയാണ് എന്നായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. ആ പ്രവാചകൻ്റെ ഒരു പ്രത്യേകത വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്, അന്നബിയുൽ ഉമ്മി, നിരക്ഷരനായ പ്രവാചകൻ എന്നാണ്. അഥവാ അദ്ദേഹം എഴുത്തും വായനയും പഠിച്ചിട്ടില്ല, അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടില്ല. അങ്ങനെയുള്ള ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ ആണ് അത് എങ്കിൽ എങ്ങനെ ഇതുപോലെ അബദ്ധമുക്തമായ, ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന, ചിന്തകരെ പരിഭ്രമിപ്പിച്ച, ശാസ്ത്രജ്ഞന്മാരെ കൗതുകത്തോടുകൂടി പഠനത്തിലേക്ക് പ്രചോദിപ്പിച്ച പരാമർശങ്ങളും വരികളുമൊക്കെ അതിലുണ്ടാകും. പരിശുദ്ധ ഖുർആൻ പറയുന്ന പ്രത്യേകമായ, ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്നൊരു വ്യക്തി എഴുതിയതാണ് എന്ന് സങ്കല്പിക്കുക. സ്വാഭാവികമായും നമ്മൾ എഴുതുന്ന ഒരു പുസ്തകത്തിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ, അതിൻ്റെ വിലയും അംഗീകാരവും പ്രശംസയും ഒക്കെ നാം ആഗ്രഹിക്കും. ലോകം എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു ഗ്രന്ഥം, അതിൻ്റെ രചയിതാവ് ഞാനാണ് എന്ന് പറയാൻ എഴുതിയ ആൾക്ക് സ്വാഭാവികമായും അവകാശവും സന്തോഷവും അഭിമാനവുമൊക്കെ തോന്നുന്ന സംഗതിയാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ പ്രവാചകൻ അത് പറയാതിരുന്നതോടുകൂടി അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാത്തതിൻ്റെ പേരിൽ ആ പ്രവാചകന് കിട്ടിയത് വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ്. അഥവാ ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് പറയുന്നതിലൂടെ അവർക്ക് ആദരവും ബഹുമാനവും കൊടുക്കുന്നതിന് പകരം മക്കയിലെ സ്വന്തം നാട്ടുകാർ, പരിചയക്കാർ, അതേപോലെ തന്നെ ആ നാട്ടിലുള്ള ആളുകളൊക്കെ, കുടുംബക്കാരൊക്കെ അദ്ദേഹത്തെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ശത്രുവായി കാണുകയും ഒക്കെ ചെയ്തു. നേരെ മറിച്ച് ഇത് ഞാൻ എഴുതിയതാണ് എന്ന് പറയുകയാണെങ്കിലും അവരുടെ ഒക്കെ അംഗീകാരവും സ്നേഹവും ബഹുമാനവും ആദരവുമൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചില്ല എന്നതിലൂടെ സത്യസന്ധത അവർക്ക് അനുഭവിച്ചറിഞ്ഞ ആ പ്രവാചകൻ്റെ കാര്യത്തിൽ അത് മുഹമ്മദ് നബിയുടെ രചനയാണ് എന്ന് പറയാൻ എന്ത് ന്യായമാണുള്ളത്? മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് അർത്ഥമറിഞ്ഞ് വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഖുർആനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ട് തിരുത്തിക്കൊണ്ട് പറയുന്ന പല വചനങ്ങളും കാണാൻ സാധിക്കും. സ്വാഭാവികമായും അതെങ്കിലും ഒന്ന് മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് അനുവാദമോ അവകാശമോ ഉണ്ടായിരുന്നുവെങ്കിൽ, മനുഷ്യരായ നാമൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ സംബന്ധിച്ച് മോശമായ ഏതെങ്കിലും ഒരു പരാമർശമോ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകളോ വിമർശനങ്ങളോ ഉണ്ടെങ്കിൽ അത് പുറം ലോകം അറിയേണ്ട, ആളുകൾ കാണണ്ട എന്നല്ലേ വിചാരിക്കുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ അബസവത്തവല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അന്ധനായ ഒരു സഹാബി കടന്നു വരികയാണ്. ആ സന്ദർഭത്തിൽ പൗരപ്രമുഖരായ ഖുറൈശി പ്രമാണിമാരായ കുറേ ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയുടെ ആഗമനത്തിൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് മുഖം ചുളിച്ചു അയാളെ ഒന്ന് വേണ്ട പോലെ ഗൗനിക്കാതെ പുറംതിരിഞ്ഞുപോയി. അതിനെ ആക്ഷേപിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയ വചനം സൂറത്ത് അബസ എന്ന പേരിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ്, അബസ വത്തവല്ല. അദ്ദേഹം മുഖം ചുളിച്ചു, പിന്തിരിഞ്ഞു കളഞ്ഞു. അൻജാഅഹുൽ അഅമ അന്ധനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ, വമാ യുദരീക ലഅല്ലഹു യസ്സക്ക, ആ മനുഷ്യൻ വിശുദ്ധനായി സംസ്കാര സമ്പന്നനായി മാറുകയില്ല എന്ന് എങ്ങനെയാണ് താങ്കൾക്ക് അറിഞ്ഞത്, എന്തറിയാൻ കഴിയും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഈ വചനം. അതേപോലെ യാ അയ്യുഹ നബിയ്യു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹ്, അള്ളാഹു അനുവദിച്ചത് താങ്കൾ എന്തിനു നിഷിദ്ധമാക്കുന്നു, താങ്കൾക്ക് എന്തവകാശം, എന്തധികാരം എന്ന് ചോദിച്ചുകൊണ്ട് തിരുത്തുന്ന സൂറത്തു തഹ്രീമിൻ്റെ വചനങ്ങൾ, ഇങ്ങനെ പല ആയത്തുകളും ആ പ്രവാചകനെ തിരുത്തുന്നത് കാണാൻ സാധിക്കും. സ്വാഭാവികമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കിയതാണ് വിശുദ്ധ ഖുർആൻ എന്ന് വിമർശകർ പറയുമ്പോൾ ഈ വസ്തുതകൾക്ക് നേരെ അവർ മനഃപൂർവ്വം കണ്ണടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുകയും ആ ദൈവീകത ബോധ്യപ്പെടുവാനുള്ള എമ്പാടും തെളിവുകൾ നിരത്തുകയും ചെയ്തു വച്ചിട്ട് അതിനെ ഒന്ന് ആത്മാർത്ഥമായി സത്യസന്ധമായി അറിയാനും പഠിക്കുവാനും തയ്യാറാകുന്നതിന് പകരം വില കുറഞ്ഞ അന്ധമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നത് അവസാനിപ്പിച്ച് ആ ഖുർആൻ ഒന്ന് കയ്യിലെടുക്കാനും പഠിക്കുവാനും ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാഅല്ലാ തബാറക്കല്ലാ. ഇതുവരെ നാം കേട്ടത് ഇൻസൈറ്റ്, ഖുർആൻ മനുഷ്യരചനയോ എന്ന വിഷയത്തിൽ. ഇതുവരെ നമ്മോട് സംവദിച്ചത് ഷമീർ മദീനി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഷെഡ്യൂളിൽ ഇന്ന് തിരുമൊഴികളിലേക്കാണ് നമ്മൾ പോകുന്നത്. സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. തിരുമൊഴികൾ കേൾക്കാം.
1: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: നമ്മുടെ നബിയിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്ന വിഷയത്തിലാണ് ബഹുമാനായ കെ വി മുഹമ്മദ് അലി തിരുമൊഴികളിൽ നമ്മോടൊപ്പം ഇന്ന്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ബഅഥനി ഇലാ കുല്ലി അഹ്മറ വഅസ്വദ വനുസിർതു ബിറുഅബ് വഉഹില്ല ലിൽ മഗ്നം വജുഇലത ലിയൽ അർദു മസ്ജിദൻ വതഹൂറ വഉഅതീതു ശഫാഅത ലിൽ മുസ്ലിമീന മിൻ ഉമ്മത്തി യൗമൽ ഖിയാമ. ശ്രോതാക്കളെ, സഹീഹുൽ ജാമിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. ഈ ആശയമുള്ള അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വചനങ്ങൾ മറ്റ് പല ഹദീസ് ഗ്രന്ഥങ്ങളിലും നമുക്ക് വായിക്കാനാകും. നാം മുമ്പ് ചർച്ച ചെയ്തതുമാണ്. ഹദീസ് നിവേദനം ചെയ്യുന്നത് അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. അലിയുബിൻ അബി ത്വാലിബ് ബിൻ അബ്ദുൽ മുത്തലിബ് ഹിജ്റക്ക് മുമ്പ് 23 ജനിക്കുന്നത്. ഹിജ്റ 40 അദ്ദേഹത്തിൻ്റെ മരണം. 662 ക്രിസ്താബ്ദം 662 അബുൽ ഹസൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ, അബു ത്വാലിബിൻ്റെ മകനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവുമാണല്ലോ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. 4 ഖലീഫയാണെന്ന് നമുക്കറിയാം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച 10 ഒരാളുമാണ് അലി ബിൻ അബി ത്വാലിബ്. മാതാവ് ഫാത്തിമ ബിന്ത് അനസ് അസദ് എന്നിവരാണ്. 18 വ്യത്യസ്ത ഭാര്യമാരിലായി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. തബൂക്ക് യുദ്ധത്തിലൊഴികെ മറ്റെല്ലാ യുദ്ധങ്ങളിലും നബിയോടൊപ്പം അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്നല്ലാഹ ബഅഥനീ, തീർച്ചയായും അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നു, ഇലാ കുല്ലി അഹ്മറ വ അസ്വദ്, എല്ലാ ചുവന്നവരിലേക്കും കറുത്തവരിലേക്കുമൊക്കെ. ഇന്നല്ലാഹ ബഅഥനി ഇലാ കുല്ലി അഹ്മറ വ അസ്വദ, എല്ലാ നിറക്കാരിലേക്കും ചുവന്നവരിലേക്കും കറുത്തവരിലേക്കുമൊക്കെ അല്ലാഹു എന്നെ നിയോഗിച്ചിട്ടുണ്ട്. സഹിൽ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ വന്ന മറ്റൊരു ഹദീസിൽ ബുഇസ്തു ഇലൻ നാസി കാഫത്തൻ എന്ന് കാണാം. ബുഇസ്തു ഇലൻ നാസി കാഫത്തൻ, ഞാൻ ജനങ്ങളിലേക്ക് മുഴുവനായും നിയോഗിതനായ പ്രവാചകനാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ പ്രത്യേകമായ സ്ഥാനവും ആ നബിയിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹവുമാണ് നാം ഇവിടെ തിരിച്ചറിയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി കിട്ടിയ ഈ ജനത വലിയ ഭാഗ്യവാന്മാരാണ്. ഇനി ഒരു നബി വരാനില്ല, അതുകൊണ്ട് തന്നെ പുതിയതൊന്ന് തിരയേണ്ടതുമില്ല. അത് തന്നെ മഹാഭാഗ്യമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, വനുസിർത്തു ബിർറുഅബ് വനുസിർത്തു നസ്വറ നുസിറ വനുസിർത്തു ബിർറുഅബ്, റുഅബ് കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടിട്ടുണ്ട്. റുഅബ് എന്ന് പറഞ്ഞാൽ ഭയം, ഭീതി എന്നൊക്കെയാണ് അർത്ഥം. അതായത് അതിൻ്റെ വിശദീകരണങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ ഭീതിയുണ്ടാക്കുന്ന തരത്തിൽ അള്ളാഹു എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നാണ്. സൂറത്ത് ആലി ഇമ്രാനിൽ 151, അതേപോലെ സൂറത്ത് അൻഫാലിൽ 12 ഈ ആശയം കാണാം. ആലി ഇമ്രാനിലെ വഞ്ചനത്തിലെ ഭാഗം ഇങ്ങനെയാണ്, സലൂൽ ഖൈഫി ഖുലൂബിൽ ലദീന കഫറു റുഅബ്, അവിശ്വാസികളുടെ മനസ്സുകളിൽ നാം ഭയം ഇട്ടേക്കും എന്ന്. അപ്പോൾ ശത്രുക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ളവർ എണ്ണത്തിൽ കുറവാണെങ്കിലും സത്യത്തിൻ്റെ വാഹകരാണല്ലോ അവർ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തകർക്കാൻ വരുന്നവരുടെ മുമ്പിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ ഭയം നൽകി, അവർക്ക് ഭയപ്പാട് നൽകി അല്ലാഹു റസൂലിനെ സഹായിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, വഉഹില്ലലി അൽ മഗ്നമു, എനിക്ക് മഗ്നമ് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഗനായിമുകൾ, ഗനീമത്ത് സ്വത്തുക്കളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുമ്പ് നബിമാർക്ക് അനുവാദമില്ലാത്തതായിരുന്നു ഗനീമത്ത് സ്വത്തുക്കൾ. യുദ്ധാർജിത സ്വത്ത് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത് എടുക്കാനോ സമര പോരാളികൾക്ക് വിതരണം ചെയ്യാനോ അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ അള്ളാഹു അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവദിച്ചത് മൂലം നബിയോടൊപ്പം എല്ലാം വിട്ടേച്ച് യുദ്ധം ചെയ്ത നബിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള വിശ്വാസികൾക്കും അങ്ങനെ യുദ്ധാർജിത സ്വത്ത് ലഭിക്കാനുള്ള അവസരം ലഭിച്ചു. അത് അള്ളാഹു നൽകിയ ഒരനുഗ്രഹമായിട്ട് ഇവിടെ നാം കാണുന്നു. ഇനി നോക്കു, റസൂലുള്ള പറയുന്നു, വജുഇലത്തിലിയൽ അർദു മസ്ജിദൻ വതഹൂറ, ഭൂമി എനിക്ക് സുജുദ് ചെയ്യാനുള്ള സ്ഥലം, മസ്ജിദ് പ്രാർത്ഥിക്കാനുള്ള സ്ഥലവും ശുദ്ധിയാക്കാനുള്ള സ്ഥലവുമാക്കി. ഭൂമിയെ ആ രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചു എന്ന് അത് ഈ സമുദായത്തിന് മാത്രം ലഭിച്ച മറ്റൊരനുഗ്രഹമായി നാം വായിക്കുകയാണ്. ശുദ്ധിയാക്കാനും നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനുമൊക്കെ ഭൂമി ഏതും അനുവദിച്ചു. പ്രത്യേകിച്ച് അനുവാദമില്ലാത്ത വിലക്കപ്പെട്ട സ്ഥലങ്ങളൊഴികെ എവിടെയും നമസ്കരിക്കാം. മക്കവറയും അതേപോലെ തന്നെ ടോയ്ലറ്റുമൊക്കെ ഒഴികെ ബാക്കിയുള്ള ഏത് സ്ഥലങ്ങളിലും അനിവാര്യ ഘട്ടങ്ങളിൽ നമസ്കരിക്കാനുള്ള അനുവാദം അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുപോലെ വെള്ളം ലഭിച്ചില്ലെങ്കിൽ നമസ്കാരം ശരിയാവണമെങ്കിൽ ഒതു വേണമെങ്കിലോ ഒളിവ് വേണം, ശുദ്ധമാകണം. അത് ലഭിക്കാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ലഭിക്കാൻ ഒതു വെള്ളം ശരീരത്തിൽ തട്ടാൻ സ്പർശിക്കാൻ പാടില്ലാത്ത ഘട്ടങ്ങളിലൊക്കെ തന്നെ ഭൂപ്രതലം മണ്ണ് അത് ശുദ്ധിയാക്കാനുള്ള ഒരു വസ്തുവായി അള്ളാഹു അനുവദിച്ചു എന്ന് ചുരുക്കം. ഇനി അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറയുന്നു, ഉഅതീതു ശഫഅലിൽ മുദ്നിബീന മിൻ ഉമ്മത്തി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട കുറ്റവാളികൾക്ക് തെറ്റ് ചെയ്തവർക്ക് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ നടത്താൻ കൂടി എനിക്ക് അനുവാദം ലഭിച്ചിട്ടുണ്ട്. അതും അള്ളാഹു എനിക്ക് നൽകിയ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു രൂപത്തിൽ ചിന്തിച്ചാൽ അള്ളാഹു നബിയിലൂടെ നമുക്ക് നൽകിയ മഹാ അനുഗ്രഹമാണ് ശഫാഅത്ത് എന്ന് പറയുമ്പോൾ. നമുക്കറിയാം ഇവിടെ ഉമ്മത്തിലെ അബദ്ധങ്ങൾ ചെയ്ത തെറ്റുറ്റങ്ങൾ ചെയ്ത ആളുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ശഫാഅത്തിനെ കുറിച്ചാണ് സൂചന. അതല്ലാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായി നൽകിയ മൊത്തത്തിലുള്ള ശഫാഅത്ത് ഉണ്ടല്ലോ, ശഫാഅത്തുൽ കുബ്ര, എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഹിസാബ് തുടങ്ങാൻ വേണ്ടിയുള്ള ശുപാർശ. പിന്നെ നബി സല്ലല്ലാഹു മറ്റ് അമ്പിയാക്കളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദിനേക്ക് പ്രത്യേകമായി ശഫാഅത്ത് നിർവഹിക്കാൻ അനുവാദമുണ്ട്. സ്വർഗ്ഗക്കാർക്ക് വേണ്ടി ശഫാഅത്ത് നിർവഹിക്കാൻ അനുവാദമുണ്ട്. അപ്രകാരം തന്നെ വിശ്വാസികളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനതയിൽ തെറ്റ് ചെയ്ത് നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. നരകക്കാർക്ക് പോലും നരകക്കാരിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി പോലും ശുപാർശ ചെയ്യാൻ അള്ളാഹു നബിക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ മഹാനായ നമ്മുടെ പ്രവാചകയിലൂടെ ഈ ഉമ്മത്തിന് ലഭിച്ച മഹാ അനുഗ്രഹങ്ങളിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് ഈ ഹദീസിൽ നാം വായിക്കുന്നത്. ആ പ്രവാചകനോടൊപ്പം നാളെ പരലോകത്ത് ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ച് ചേരാൻ റഹ്മാനായ റബ്ബ് നമ്മയൊക്കെ തുണക്കുമാറാകട്ടെ.

മോർണിംഗ് ലൈവ് ഷോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് തിരുമൊഴികൾ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്ന വിഷയത്തിൽ ഉള്ള തിരുമൊഴികളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അവതരിപ്പിച്ചത് ഇന്നത്തെയും പോലെ KV മുഹമ്മദ് അലി.

0: വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ, കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടുവന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്, അവർ പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.
1: പീസ് റേഡിയോ ഹൃദയവസന്തം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പഠനം അത് സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹൃദയവസന്തത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെയായി നമ്മൾ സൂറത്തു ഇബ്രാഹിമിൽ നിന്നുള്ള ആയത്തുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 38, 39, 40, 41 ഈ വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ബഹുമാനായ ഹസൻ അൻസാരി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും ദീനിനോടുള്ള താൽപ്പര്യവും ഉഹ്റവിയായ ലോകത്ത് ഏറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 14 അധ്യായം, സൂറ ഇബ്രാഹിമിലെ 38 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യമായി നമ്മൾ പഠിക്കുന്ന ആയത്ത് നമുക്കൊന്ന് പാരായണം ചെയ്തു നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء. الله سبحانه وتعالى ഈ ആയത്തിലൂടെ പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് അതിന്റെ വാക്കർത്ഥങ്ങൾ ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കാം. ربنا إنك تعلم ما نخفي وما نعلن. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നക്ക നിശ്ചയമായും നീ, ഇന്നക്ക മാന നിശ്ചയമായും നീ എന്ത് ചെയ്യുന്നു? താലമു, അള്ളാഹുവേ താലമു മാന നീ അറിയും. അപ്പൊ ഞങ്ങളുടെ റബ്ബേ നീ അറിയും, എന്തറിയും? മാ നുഹ്ഫി മാന ഞങ്ങൾ മറച്ചു വെക്കുന്നത്. അപ്പൊ ഞങ്ങൾ മറച്ചു വെക്കുന്നത് അള്ളാഹുവേ നീ അറിയുന്നു. അതേപോലെ തന്നെ വമാ നുഅലിനു, ഞങ്ങൾ പരസ്യമാക്കുന്നതും. അപ്പൊ ഞങ്ങൾ പരസ്യമാക്കുന്നതും ഞങ്ങൾ മറച്ചു വെക്കുന്നതും ഞങ്ങളുടെ റബ്ബേ നിശ്ചയമായും നീ അറിയുന്നു. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നക്കാ നിശ്ചയമായും നീ തഅലമു, അറിയുന്നു. മാ നുഹ്ഫി, ഞങ്ങൾ മറച്ചു വെക്കുന്നത്. വമാ നുഅലിനു, ഞങ്ങൾ പരസ്യമാക്കുന്നതു. ഇനിയോ, വമാ യഖ്ഫ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർളി വലാ ഫിസ്സമാ. വമാ യഖ്ഫ മാന മറഞ്ഞുപോവുകയില്ല. വമാ യഖ്ഫ, മറഞ്ഞുപോവുകയില്ല. ആർക്ക്? അലല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ. അള്ളാഹുവിന് മറഞ്ഞുപോവുകയില്ല. എന്ത്? മിൻ ഷൈഇൻ, ഒരു വസ്തുവും തന്നെ അള്ളാഹുവിൻ്റെ മേൽ മറഞ്ഞുപോവുകയില്ല. എവിടെ? ഫിൽ അർളി, ഭൂമിയിലാകട്ടെ. വലാ ഫിസ്സമാ, ആകാശത്തിലാകട്ടെ. അപ്പൊ ആകാശഭൂമികളിൽ ഒരു വസ്തുവും അള്ളാഹുവിങ്കിൽ നിന്ന് മറഞ്ഞുപോവുകയില്ല എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നിച്ചർത്ഥം വെക്കുമ്പോൾ റബ്ബന ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅലിൻ, ഞങ്ങളുടെ റബ്ബെ നിശ്ചയമായും നീ ഞങ്ങൾ മറച്ചു വെക്കുന്നതിനെയും ഞങ്ങൾ പരസ്യമാക്കുന്നതിനെയും നീ അറിയുന്നു. വമാ യഖ്ഫ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർളി വലാ ഫിസ്സമാ, ഭൂമിയിലാകട്ടെ ആകാശത്തിലാകട്ടെ യാതൊന്നും അല്ലാഹുവിങ്കൽ മറഞ്ഞു പോവുകയില്ലതാനും എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആയത്ത് വളരെ കൃത്യമാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നത്, നമ്മൾ പരസ്യപ്പെടുത്തുന്നത്, ഇതൊക്കെ അല്ലാഹു അറിയുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ആകാശഭൂമി എന്നുള്ള ആ ഒരു വലിയ ഒരു അതിരുകൾക്കുള്ളിൽ നടക്കുന്ന ഏതൊരു രഹസ്യമായിട്ടുള്ള കാര്യവും അതെത്ര നിസ്സാരമാകട്ടെ, അതേപോലെ തന്നെ എത്ര വലുപ്പമുള്ളതാകട്ടെ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് മാഞ്ഞു പോകുന്നില്ല, മറഞ്ഞു പോകുന്നില്ല എന്ന ഒരു കാര്യമാണ് അല്ലാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. റബ്ബന ഇന്നക തഅലമു മാ

റബ്ബേ, നിശ്ചയമായും നീ ഞങ്ങൾ മറച്ചുവെക്കുന്നതിനെയും ഞങ്ങൾ പരസ്യമാക്കുന്നതിനെയും നീ അറിയുന്നു. ഭൂമിയിലാകട്ടെ ആകാശത്തിലാകട്ടെ യാതൊന്നും തന്നെ അള്ളാഹുവിങ്കൽ മറഞ്ഞുപോവുകയില്ല എന്ന ഒരു കാര്യവും അള്ളാഹു ഇവിടെ നമ്മളെ സൂചിപ്പിക്കുകയാണ്. തീർന്നിട്ടില്ല അവരുടെ പ്രാർത്ഥനയുടെ മറ്റൊരു ആയത്തിലേക്കാണ്, പ്രാർത്ഥനാ വാചകത്തിലേക്കാണ് നമ്മൾ കടന്നുപോകുന്നത്. അടുത്ത ആയത്ത് നോക്കൂ, എന്താണ്?

എന്താ പറഞ്ഞത്? അൽഹംദു, സർവസ്തുതികളും. അൽഹംദു മാന സർവസ്തുതികളും ലില്ലാഹി, അതാർക്കുള്ളതാണ്? അല്ലാഹുവിനുള്ളതാകുന്നു. അപ്പൊ അല്ലാഹുവിനാകുന്നു സർവസ്തുതികളും. അല്ലദീ, അവൻ എങ്ങനത്തവനാണ്? വഹബലീ, അവൻ എനിക്ക് പ്രദാനം ചെയ്തു, അവൻ എനിക്ക് ദാനമായി നൽകി. എപ്പോ? അലൽ കിബരി, വാർദ്ധക്യത്തിൻ്റെ സാഹചര്യത്തിൽ. കിബറുമാന വാർദ്ധക്യം. അപ്പൊ വാർദ്ധക്യത്തിൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ദാനം നൽകിയവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ആരെയാണ് ദാനമായി നൽകിയത്? ഇസ്മായില, ഇസ്മായിലിനെയും. വൈ ഇസ്ഹാക്ക, ഇസ്ഹാഖിനെയും. അപ്പൊ ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും എനിക്ക് പ്രായത്തിൽ, വയസ്സായിരിക്കുമ്പോൾ ദാനം നൽകിയവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്. ലസമീ, കേൾക്കുന്നവൻ തന്നെയാണ്. എന്ത്? അദ്ദുആ, പ്രാർത്ഥന. അപ്പൊ എൻ്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ നോക്കൂ, അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലദീ, അവൻ എങ്ങനത്തവനാണ്? വഹബലി, അവൻ എനിക്ക് ദാനമായി നൽകി. അലൽ കിബരി, വാർദ്ധക്യത്തിൽ. ഇസ്മായില, ഇസ്മായിലിനെയും. വ ഇസ്ഹാക്ക, ഇസ്ഹാഖിനെയും. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്. ലസമീഉദ്ദുആ, പ്രാർത്ഥനകൾ കേൾക്കുന്നവൻ തന്നെ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇസ്മായിൽ നബിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പുത്രൻ. ഇസ്മായിലിന്, നബി അലൈഹിസ്സലാമക്ക് 13 വയസ്സായപ്പോഴാണ് ഇസഹാക്ക് നബി അലൈഹിസ്സലാം ജനിച്ചതെന്ന് പറയപ്പെടുന്നു. ഇത് ശരിയാണെങ്കിൽ ഈ പ്രാർത്ഥന മുമ്പ് നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ കഅബയുടെ നിർമ്മാണത്തിന് ശേഷം ഉണ്ടായ ഒരു പ്രാർത്ഥനയാണ് എന്നതിനൊരു തെളിവുകൂടിയായിരിക്കും എന്ന് ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ അവസാനം നോക്കൂ, എന്താണ് അടുത്ത ആയത്ത്? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുര്രിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി, അല്ലാഹുവേ എന്നെ നീ ആക്കേണമേ. എന്താക്കേണമേ? മുഖീമസ്സലാത്തി, നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ. വമിൻ ദുര്രിയത്തി, എൻ്റെ സന്താനങ്ങളിൽ നിന്നും. അപ്പൊ എൻ്റെ മക്കളിൽ നിന്നും അതേപോലെ തന്നെ എന്നെയും നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ. ഒരു നബിയാണ് പ്രാർത്ഥിക്കുന്നത്. ആ നബി സ്വന്തം കാര്യം ആദ്യം പറയുന്നു, പിന്നെ മക്കളെ ഉൾപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഉൾപ്പെടുത്തുന്നത്? ആരാധനാ കർമ്മങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ആദ്യം അല്ലാഹുവേ എന്നെ നിസ്കരിക്കുന്നവനാക്കണേ, പിന്നീട് മക്കളെ ചേർത്ത് പറയണം, അല്ലാഹുവേ എൻ്റെ മക്കളെയും നിസ്കരിക്കുന്നവരാക്കണമേ എന്ന്. എന്നിട്ടോ, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ. വതഖബ്ബൽ ദുആ, പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും വേണമേ എന്ന് ആ മഹാനായ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ്റെ പ്രാർത്ഥന എന്താണ്? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുര്രിയത്തി, എൻ്റെ റബ്ബേ, എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കണമേ. എൻ്റെ സന്തതികളിൽ നിന്നും നീ നിസ്കാരം നിലനിർത്തുന്നവരെ ഏർപ്പെടുത്തുകയും ചെയ്യണമേ. റബ്ബന വതഖബ്ബൽ ദുആ, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യണമേ എന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും കൂടി പ്രാർത്ഥിക്കുന്നത്. തീർന്നില്ല, നോക്കൂ ആ അവസാനത്തെ പ്രാർത്ഥന. റബ്ബനഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ,

0: എനിക്ക് പൊറുത്തു തരേണമേ. വലിവാലിദയ്യ എന്റെ മാതാപിതാക്കൾക്കും വലിൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്കും യൗമ യഖൂമുൽ ഹിസാബ് വിചാരണക്ക് വേണ്ടി നിലകൊള്ളുന്ന സമയത്ത്. അപ്പോ റബ്ബൻ അഗ്ഫിർലി, അള്ളാഹുവെ എനിക്ക് പൊറത്തു തരണം, വലി വാലിദയ്യ എന്റെ മാതാപിതാക്കൾക്കും വലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്കും യൗമ യഖൂമുൽ ഹിസാബ് വിചാരണ നിലവിൽ വരുന്ന ദിവസം. അപ്പൊ നോക്കൂ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഉമ്മയെപ്പറ്റി നമുക്കൊന്നും അറിയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വിഗ്രഹാരാധകനും തൗഹീദിൽ വിശ്വസിക്കാത്തവനുമായിരുന്നുവെന്നുള്ളത് അത് വളരെ പ്രസിദ്ധമായൊരു കാര്യമാണ്. ആ സ്ഥിതിക്ക് അദ്ദേഹം മുശ്രിക്കായ പിതാവിനു വേണ്ടി പാപമോചനം തേടിയത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം സൂറത്തു തൗബയിലെ 114-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പിതാവിനോട് ചെയ്തിരുന്ന ഒരു കരാർ അനുസരിച്ചാണതെന്നും പിതാവ് അള്ളാഹുവിൻ്റെ ശത്രുവാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പിതാവിൽ നിന്ന് ഒഴിഞ്ഞുമാറി എന്നതുമാണ് ഇതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് മുശ്രിക്കുകൾക്ക് വേണ്ടി പാപമോചനം തേടുന്ന വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാതൃക നമുക്ക് സ്വീകരിക്കേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആൻ എവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്? സൂറത്ത് മുംതഹനയിലെ 4-ാമത്തെ ആയത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തന്റെ ചങ്ങാതിയായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അള്ളാഹു തന്നെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ഒരു നബിയാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ? വിശുദ്ധ ഖുർആനിൽ 60-ാം അധ്യായം 4, അതേപോലെ തന്നെ 5, 6 ആയത്തുകളിലൂടെ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മില്ലത്ത് പിൻപറ്റാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു വിശുദ്ധ ഖുർആൻ സൂറ ആലുംറാനിലെ 95-ാമത്തെ ആയത്ത്. ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ഈ ദീർഘമായ പ്രാർത്ഥനയിലടങ്ങിയ മാതൃകകൾ ഓരോ സത്യവിശ്വാസിയും സ്വീകരിക്കേണ്ടതുണ്ട്. ഈ പ്രാർത്ഥനകൾ നമ്മൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ മനസ്സിരുത്തേണ്ടുന്ന ചില പോയിന്റുകൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രാർത്ഥനകളിൽ ആദ്യം സ്വന്തം കാര്യം, പിന്നീട് അവനുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടവരുടെ കാര്യം, അതിനുശേഷം മറ്റുള്ളവരുടെ കാര്യം, ഇങ്ങനെ എടുത്തു പറയുന്നതാണ് ഇസ്ലാമികമായിട്ടുള്ള മര്യാദ. അപ്പം നമ്മൾ നേരത്തെ 35-ാമത്തെ ആയത്തിൽ എന്നെയും എൻ്റെ മക്കളെയും എന്നും, തുടർന്ന് വരുന്ന 40-ാമത്തെ ആയത്തിൽ എന്നെയും എൻ്റെ സന്തതികളിൽ നിന്നും, 41-ൽ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും എന്നും അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഈ ഒരു റൂട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രാർത്ഥനയിൽ ആദ്യം സ്വന്തം ദേഹം, പിന്നീട് നമ്മളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അതിനുശേഷം പൊതുവിലുള്ളവർ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക, അത് പതിവാക്കരുത്. കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, സത്യവിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ സൂക്ഷിക്കുന്ന പല മാർഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തൊരു കാര്യം, പ്രാർത്ഥനയിൽ മുൻഗണന കൊടുക്കേണ്ടത് ശിർക്ക്, അതേപോലെ തന്നെ കുഫുർ മുതലായ മഹാപാപങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി, നിസ്കാരം പോലെയുള്ള പ്രധാന കടമകൾ പാലിക്കുവാനുള്ള തൗഫീഖിനു വേണ്ടി, അതോടൊപ്പം തന്നെ അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും എന്ന നിലക്ക് ഐഹികമായ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തൻ്റെ സന്തതികളുടെ നേരെ ജനങ്ങളുടെ ഹൃദയത്തിന് ചായ്വുണ്ടാകാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചത് നമ്മൾ കണ്ടു. ഒരു ഹദീസിൽ നമുക്ക് കാണാം, നിങ്ങളൊരാൾ തൻ്റെ ആവശ്യങ്ങൾ മുഴുവനും അള്ളാഹുവിനോട് ചോദിച്ചു കൊള്ളട്ടെ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറു മുറിഞ്ഞാൽ അതിനും കൂടി ചോദിക്കാമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് കിട്ടുമെന്നല്ല, ഏത് നിസ്സാര കാര്യം പോലും സാധിച്ചു കിട്ടാൻ അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ കഴിയില്ല എന്നതുകൊണ്ട് അവനോട് അങ്ങനത്തെ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കമെന്ന് നമ്മൾ മനസ്സിലാക്കുക. 4-ാമത്തൊരു കാര്യം, അള്ളാഹുവിൻ്റെ വിധികൾ, നിയമ നടപടികൾ, അതിനെതിരായിട്ടുള്ള ആവശ്യങ്ങളൊന്നും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല. മനുഷ്യവർഗം മുഴുവനും സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയില്ലെന്നും അവരിൽ സന്മാർഗികളും ദുർമാർഗികളും ഉണ്ടായിരിക്കുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ അറിവിലും മുൻനിശ്ചയങ്ങളിലും പെട്ടതാണ്. നേരെ മറിച്ച് ആഹാരം പോലെയുള്ള ജീവിതാവശ്യങ്ങൾ, സന്മാർഗ ദുർമാർഗ വ്യത്യാസമില്ലാതെ നമുക്ക് ആഹാരം കിട്ടാൻ വേണ്ടി, അതേപോലെ തന്നെ പൊതുവിൽ എല്ലാവർക്കും നന്മ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്ന ഒരു വിഷയമാണ് ഈ ഒരു ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തൊരു കാര്യം, പ്രാർത്ഥിക്കുന്നവന് അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് പ്രാർത്ഥനാവേളയിൽ നമ്മൾ നന്ദി കാണിക്കണം. അവൻ്റെ ഔദാര്യ ഗുണങ്ങളിൽ അവനെ പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യണം എന്നിത്യാദി കാര്യങ്ങളാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഈ ഒരു പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ. ഹൃദയവസന്തത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ നമുക്കുള്ള ചില പാഠങ്ങളാണ് അൽഹംദുലില്ലാ ഈ ഒരു എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സൂറത്തു ഇബ്രാഹീമിൽ നിന്നും 38 മുതൽ 41 വരെയുള്ള വചനങ്ങൾ നമ്മെ ഓതി കേൾപ്പിച്ച് അതിലെ അർത്ഥവും ആശയവും പകർന്നു നൽകുകയായിരുന്നു ബഹുമാനനായ ഹസൻ അൻസാരി. ഇത് ജീവിതത്തിൽ പകർക്കാൻ നമുക്കെല്ലാവർക്കും ശ്രോതാക്കളെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാവപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് സവിശേഷം. ഒരു പാട്ടുകാരൻ്റെ കഥയല്ല, ഒരു മാറ്റത്തിൻ്റെ ശബ്ദം. സവിശേഷത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഹുസൈൻ ജമാൽ ചുങ്കത്തറ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട്.
1: പീസ് റേഡിയോ ഒരുക്കിയ സവിശേഷം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് ശ്രോതാക്കൾക്കൊക്കെ പല സമയങ്ങളിലായി, പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കൊക്കെ പല സമയത്തായി, കഴിഞ്ഞ കുറച്ച് പ്രോഗ്രാമുകളിലൊക്കെ ആയി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന